0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഞാൻ ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്ന് നിങ്ങക്ക് ഓർമ്മയുണ്ടോ?
1: എനിക്കറിയാം ടീച്ചർ.
0: ഇന്ന് അഞ്ജു പറ, എന്താ ഞാൻ പഠിപ്പിച്ചേ?
1: ഇന്നലെ ടീച്ചർ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും ആയിരുന്നു പറഞ്ഞത്.
0: ആ മിടുക്കി. എന്നാ മോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ അതെന്തായിരുന്നു എന്ന്.
1: എനിക്ക് സേഫായി തോന്നുന്ന ഏതൊരു ടച്ചും ഗുഡ് ടച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്.
0: അതെ, ഗുഡ്. അഞ്ജു പറഞ്ഞതാണ് ശരി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രല്ല, നമുക്ക് അറിയണ ആൾക്കാരും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായാൽ നമ്മളെന്താ ചെയ്യണ്ടേ? അഞ്ജു തന്നെ പറ.
1: നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് സേഫായി തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടണം.
0: അത് മാത്രല്ല, എന്തുണ്ടായാലും നിങ്ങൾ അച്ഛനോടും അമ്മയോടും എന്തായാലും പറയണം, അതും അല്ലെങ്കിൽ ടീച്ചറോട് വന്ന് പറയണം. അതിപ്പോ തൊടല് മാത്രല്ല, നിങ്ങൾക്ക് മോശമായി തോന്നുന്ന നോട്ടവും സംസാരവും എല്ലാം തെറ്റാണ്, അതും വന്ന് പറയണം കേട്ടോ.
2: നിങ്ങളുടെ ശരീരം നിങ്ങളുടേത് മാത്രമാണ്, സുരക്ഷിതരായി വളരുക.
3: പൊതുജന താൽപര്യാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
4: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
5: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

എൻ്റെ പേര് ശ്രുതി. ഞാനൊരു അധ്യാപികയാണ്, സ്വദേശം എറണാകുളം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്ന് ഉണ്ടായത്. ശബ്ദം കൊണ്ട് നമുക്കൊരു പാട്ട് മാത്രമല്ല, പാട്ടെന്നതിലുപരി ഇപ്പം മിമിക്രി ആവാം, അങ്ങനെ എന്ത് കലാപരമായിട്ടുള്ള കഴിവുള്ളവർക്കാണെങ്കിലും റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടാം. കോൺടാക്ട് നമ്പർ ഇതാണ്: 6238810755. നമ്പർ ഒന്നുകൂടെ പറയാം: 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

0: സിഗരറ്റ്.
1: ഓക്കെ, വെക്കം. മീസൈ

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: ഓഹോ, ഇവിടെ വിളിച്ചിരുന്ന് പേരക്കൊക്കെ തിന്നാണല്ലേ. ഈ പേരക്ക നല്ല മധുരമുണ്ട്.
1: എല്ലാരും പറയുന്നുണ്ട്. അതാ

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിങ്. അതായത് ഈ മെയിനായിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്, ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്, സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിൻ്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിൻ്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടിലാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

0: ശോഭ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, പാടു.
1: അയ്യോ, എനിക്ക് പാടാനൊന്നും അറിയില്ല.
0: ഇത്ര നാണിക്കാൻ എന്തിരിക്കുന്നു, ഇവിടെ ആരുമില്ലല്ലോ. പാടു നല്ല ശബ്ദം.
1: അയ്യോ, ഞാൻ
0: സാളെ പാടു പ്ലീസ്.
1: ഇല്ല, എനിക്ക് പാടാനറിയില്ല.
0: ഏയ്, കം ഓൺ പ്ലീസ്.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഞാൻ ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്ന് നിങ്ങക്ക് ഓർമ്മയുണ്ടോ?
1: എനിക്കറിയാം ടീച്ചർ.
0: ഇന്ന് അഞ്ജു പറ, എന്താ ഞാൻ പഠിപ്പിച്ചേ?
1: ഇന്നലെ ടീച്ചർ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും പറഞ്ഞത്.
0: ആ മിടുക്കി. എന്നാ മോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ അതെന്തായിരുന്നു എന്ന്.
1: എനിക്ക് സേഫായി തോന്നുന്ന ഏതൊരു ടച്ചും ഗുഡ് ടച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്.
0: അതെ, ഗുഡ്. അഞ്ജു പറഞ്ഞതാണ് ശരി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രല്ല, നമുക്ക് അറിയണ ആൾക്കാരും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായ നമ്മൾ എന്താ ചെയ്യണ്ടേ? അഞ്ജു തന്നെ പറ.
1: നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് സേഫായി തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടണം.
0: അത് മാത്രല്ല, എന്തുണ്ടായാലും നിങ്ങൾ അച്ഛനോടും അമ്മയോടും എന്തായാലും പറയണം. അതും അല്ലെങ്കിൽ ടീച്ചറോട് വന്ന് പറയണം. അതിപ്പോ തൊടല് മാത്രല്ല, നിങ്ങൾക്ക് മോശമായി തോന്നുന്ന നോട്ടവും സംസാരവും എല്ലാം തെറ്റാണ്. അതും വന്ന് പറയണം കേട്ടോ.
2: നിങ്ങളുടെ ശരീരം നിങ്ങളുടേത് മാത്രമാണ്, സുരക്ഷിതരായി വളരുക.
3: പൊതുജന താല്പര്യാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

റേഡിയോ കൊച്ചി 90 FM കർണാടക സംഗീത പാഠം ആരോഹിയിലേക്ക് എല്ലാ കലാസ്നേഹികൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭ വരിശകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശരളി വരിശകൾ, മധ്യസ്ഥയ വരിശകൾ, താരസ്ഥയ വരിശകൾ, മന്ത്രസ്ഥയ വരിശകൾ, ജണ്ട വരിശകൾ എന്നിവ നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയത് വക്രജണ്ട വരിശകളാണ്. ഇന്നും വക്രജണ്ട വരിശകളാണ് നമ്മൾ തുടരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൂന്നാമത്തെ വക്രജണ്ട വരിശ പഠിക്കുന്നു. എൻ്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇവിടെ കർണാടക സംഗീതം പഠിക്കാനെത്തിയിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലുള്ള നന്ദിനി, എരമല്ലൂർ നിവാസിയായ അഗി ജോയ്, കലൂരുള്ള ഐശ്വര്യ, തൃപ്പൂണിത്തുറയിലുള്ള ദേവകി, കാക്കനാട് നിവാസിയായ അശ്വതി എന്നിവരാണ്. വക്രജണ്ട വരിശകൾ മൂന്നാമത്തെ നമ്മൾ ഇന്ന് പഠിക്കുന്നു.

മൂന്നാമത്തെ വക്രചണ്ഡ വരിശ സ സരി സരി സരി ഗ രി ഗ ഗ മ, അതാണ് ഒന്നാമത്തെ വരി.

അടുത്ത സ്പീഡ് സസരി സരി സരി ഗരി ഗരി ഗമ സസരി രി ഗ സരി സ ഗ സരി സരി ഗമ ഇത്തരത്തിൽ പാടണം. ഓക്കെ, 3 4 സസരി സ.

ഈ വക്രതന്റെ വരിസകൾ അകാര ഉകാര അത്തരത്തിലുള്ള സാധകങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വരിസയാണ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഈ വരിസയോടുകൂടി അവസാനിപ്പിക്കാം. വക്രചണ്ഡ വരിസകൾ മൂന്നെണ്ണമാണുള്ളത്, അത് മൂന്നെണ്ണവും അവസാനിച്ചിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ ധാട്ടു വരിസകളാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലെ എല്ലാ വരിസകളും എല്ലാ ദിവസവും തന്നെ പാടി പ്രാക്ടീസ് ചെയ്യണം. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

0: സിഗ്നേച്ചർ
1: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ
2: ചെറുഹാസ്യ വേഷങ്ങളിലൂടെ നടന്നു കയറി അതിൽ തന്നെ മലയാള സിനിമയിൽ തന്റെ ചുവടുറപ്പിച്ച് ക്രമേണ അഭിനയ പ്രാധാന്യമുള്ള ഒട്ടനവധി വേഷങ്ങൾ കൂടി പ്രേക്ഷകർക്ക് നൽകിയ അയാൾ പ്രിയ നടൻ സലീം കുമാർ 2026 ജൂൺ 6 നമ്മിൽ നിന്ന് വിട പറഞ്ഞു. അദ്ദേഹത്തിനുള്ള സ്മരണാഞ്ജലി കൂടിയാണ് ഇന്നത്തെ സിഗ്നേച്ചർ അധ്യായം. പെട്ടെന്ന് എഴുതി തയ്യാറാക്കിയ ഈ അധ്യായത്തിനായി സിഗ്നേച്ചറിൽ അവതരിപ്പിച്ചു പോരുന്ന സംവിധായകൻ കെ ജി ജോർജുമായി ബന്ധപ്പെട്ട അധ്യായത്തിന്റെ രണ്ടാം ഭാഗം അല്പം മാറ്റിവെക്കുകയാണ്. കുടുംബ അകത്തളങ്ങളിലെ രാഷ്ട്രീയം പറഞ്ഞ കെ ജി ജോർജ് സിനിമാ കാഴ്ചകൾ എന്ന വിഷയത്തിന്റെ രണ്ടാം ഭാഗം ജൂലൈയിലെ ആദ്യ സിഗ്നേച്ചർ അധ്യായമായി എത്തിച്ചേരും. ഈ അധ്യായത്തിൽ പ്രധാനമായി സലീം കുമാർ ഭാവപകർച്ച നൽകിയ ഗൌരവമേറിയ ഒരുപിടി കഥാപാത്രങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഒപ്പം അദ്ദേഹത്തിന്റെ മറ്റു ചില വേഷങ്ങളിലൂടെയും കലാജീവിതത്തിലൂടെ തന്നെയും കടന്നുപോകാം. പ്രേക്ഷകരേറെ ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ അല്പസ്വല്പം ഹാസ്യപ്രകടന കേൾവികളിലൂടെയും.
3: എന്റെ അമ്മോ, ഞാൻ എന്താണ് ഈ കാണുന്നത്?
4: അല്ലത്തും അപക്രുവ
3: എന്ന് വെച്ചാ
4: ദൈവത്തിന് നന്ദി, ഞാൻ ജോലി നോക്കിയിരുന്ന ഷേക്കിന്റെ പറമ്പിൽ ഒന്ന് കുളിക്കാൻ ഇത്ര വെള്ളം കിട്ടുമെന്നറിയാൻ ഞാൻ ഒന്ന് കുളിച്ചു നോക്കിയതാ. അപ്പോഴാണ് ഷേക്കിന്റെ പറമ്പ് മുഴുവൻ എണ്ണപ്പാറോന്ന് അറിയുന്നത്.
5: ആ ഷേക്കിന്ന് എണ്ണമറ്റ എണ്ണ കമ്പനികളുള്ള ഒരു കോടീശ്വരനാണ്. അദ്ദേഹത്തിന്റെ വിശ്വസ്ത മാനേജറായ എന്നെ അദ്ദേഹം 100,000 ഭ്രുവാക്കി മാറ്റി. അവിടെ എല്ലാവരും എന്നെ ബഹുമാന സൂചനാർത്ഥം അൽ കമലാസൻ എന്നാണ് വിളിക്കാറ്.
2: സലീം കുമാർ എന്ന അനുഗ്രഹീത നടന്റെ ജനനം എറണാകുളം ജില്ലയിലെ നോർത്ത് പരവൂരിലാണ്. അവിടെ ചിറ്റാറ്റുകരയിൽ ഗംഗാധരൻ കൗസല്യ ദമ്പതികളുടെ മകനായി 1969 ഒക്ടോബർ 10 സലീം ജനിച്ചു. സാമൂഹിക പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പനെ നെഞ്ചിലേറ്റിയ ആളായിരുന്നു പിതാവ് ഗംഗാധരൻ. അതിനാലാണ് മതചട്ടങ്ങളിൽ നിന്ന് മാറി സലീം എന്ന പേര് മകനെ അദ്ദേഹം അല്പം വ്യത്യസ്തമായി പകർന്നു നൽകിയത്. എന്നാൽ തുടർന്ന് വിദ്യാഭ്യാസ ആരംഭകാലത്ത് കുമാർ എന്നുകൂടി പേരിനൊപ്പം ചേർത്തത് സ്കൂൾ അധികൃതരാണ്, വ്യവസ്ഥകളോട് പൊരുത്തപ്പെടാൻ. അങ്ങനെ സലീം സലീം കുമാറായി മാറി. പ്രദേശത്തെ ഗവൺമെന്റ് LP സ്കൂളിലും തുടർന്ന് നോർത്ത് പറവൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലും മാലിയൻകര SNM കോളേജിലുമൊക്കെയായി പ്രീ ഡിഗ്രി തലം വരെ പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് എറണാകുളം മഹാരാജാസിലേക്ക് ബിരുദ പഠനത്തിനായി അദ്ദേഹത്തിന്റെ കടന്നുവരവ്. മിമിക്രിയുടെ ലോകത്തേക്കും തുടർന്ന് സിനിമയിലേക്കുമുള്ള ചുവടുവയ്പ്പുകൾ യഥാർത്ഥത്തിൽ അവിടെ നിന്നായിരുന്നു എന്ന് പറയാം. സർവകലാശാല കലാമത്സരങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു അയാൾ. അനുകരണ കല തന്നെ തട്ടകം. അങ്ങനെ കൊച്ചിൻ സാഗർ, കലാഭവൻ തുടങ്ങിയ കലാസംഘങ്ങളിലേക്ക്, തുടർന്ന് ഏഷ്യാനെറ്റിലെ കോമിക്കോള വഴി മിനി സ്ക്രീനിലേക്ക്. സിനിമയ്ക്ക് മുൻപ് കൊച്ചി ആരതി തിയേറ്റേഴ്സിൽ നാടക നടനെന്ന നിലയിലും

0: അല്പനാളുകൾ. കലാഭവനിൽ നിന്നുള്ള അനേകം പ്രതിഭകൾ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന കാലമാണ് 1980കളുടെ രണ്ടാം പകുതി മുതൽ ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടോളം. 1990കളിലാകട്ടെ ആവഴി തന്നെ ചലച്ചിത്രങ്ങളിൽ മുഖം കാണിച്ച് പിന്നീട് ശ്രദ്ധേയരായവർ അനേകമുണ്ട്. അതിൽ പലരും സലീംകുമാറിന്റെ സുഹൃത്തുക്കളുമായിരുന്നു. അത്തരക്കാരുടെ പ്രചോദനത്തിനാലും സഹായത്താലും കൂടിയാകാം സലീംകുമാറിന്റെയും ചലച്ചിത്ര പ്രവേശനം.
1: അതെങ്ങനെ മനസ്സിലായി?
2: മോനെ, കന്നിമാസം വന്നു എന്നറിയാൻ പട്ടിക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല.
1: ഓ, കലണ്ടർ നോക്കണ്ടൊക്കെ നീ പറയൂ.
2: എടാ, നീ ഒന്ന് ആഞ്ഞു പിടിച്ച ഈ പന്തിര് പൊളിക്കുന്നതിന് മുമ്പ് ഒരു കല്യാണം കൂടി നടത്തിട്ട് പോവാ. നിങ്ങൾ രണ്ട് കുടുംബക്കാർ തമ്മിലുള്ള അവിഹിത ബന്ധം സ്ട്രോങ് ആക്കി
1: ചെയ്യാ.
2: ഹോം അപ്ലയൻസ് ഓഫ് ദ ടു ഫാമിലീസ്, യു ആർ ദ ലിങ്ക്. നോ നോ നോ, യു ആർ ദ ലിങ്ക് ഓഫ് ദ ലിങ്ക്. ദ ടു ഫാമിലി അറ്റാച്ച്ഡ് ടു ദ ബാത്റൂം, യുവർ ഫാമിലീസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ.
1: വാട്ട് ഡു യു മീൻ?
2: മീൻ അങ്ങനെയൊന്നുമില്ല. നെയ്മീൻ, ചാളമീൻ, അയലമീൻ, പിലോപ്പിമീൻ.
0: ആദ്യം ചില സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റ് വേഷമൊക്കെ സലീംകുമാർ ചെയ്തിട്ടുള്ളതായി കേട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തതയില്ല. 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഇഷ്ടമാണ് 100 വട്ടം നടൻ ഷിജു നായകനായി രംഗത്ത് വന്നതായിരുന്നു. ഗാനങ്ങളും മറ്റും ഏറെ ഹിറ്റായ ഈ സിനിമയിൽ പ്രാധാന്യം കുറഞ്ഞ ഒരു കോമഡി വേഷത്തിൽ സലീംകുമാർ വെള്ളിത്തിരിയിൽ രംഗത്ത് വന്നു. കഥാനായകനായ പ്രസാദിന്റെ പരിചയക്കാരന്റെ ഒരു രസികൻ വേഷമായിരുന്നു അത്. രാധാകൃഷ്ണൻ എന്നാണ് പേര്. മറ്റു പല നടന്മാരുടെയും ആദ്യകാലത്തെ ചെറുവേഷങ്ങളിൽ അവർക്ക് ശബ്ദം നൽകിയിരിക്കുന്നത് വേറെ വ്യക്തികളാണ്. എന്നാൽ ഇവിടെ സലീംകുമാർ തന്നെയാണ് കഥാപാത്രത്തിന് ശബ്ദം നൽകിയത്. അതും പ്രാധാന്യം കുറഞ്ഞ ഒരു വേഷത്തിന്. ഇതും ഒരു ഭാഗ്യം തന്നെയാണ്.
3: ഏതായാലും പ്രസാദ് സാറിന് തൽക്കാലത്തേക്ക് ഒരു അസുഖം വന്ന് വളരെ നന്നായി. വിശുദ്ധിന്റെ പ്രോഗ്രാം കാണാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ. സത്യം പറയാല് സാറേ, സാറിന്റെ പ്രോഗ്രാമിനേക്കാൾ എനിക്ക് ഇഷ്ടമായത് വിശുദ്ധിന്റെ പ്രോഗ്രാമാ. നോക്കിയോ നോക്കിയോ, ഈ ചാരായ തരംഗം, സഹതാവ തരംഗം എന്നൊക്കെ പറയും പോലെ ഇനി ഇവിടെ നിന്ന് ഒരു ശില്പ തരംഗമായിരിക്കും. സാറേ, സാറ് ക്ലീൻ ഔട്ട്.
0: ആദ്യ വർഷങ്ങളിൽ തന്നെ കോമഡി നടൻ എന്ന രീതിയിൽ സലീംകുമാർ ശ്രദ്ധ നേടിത്തുടങ്ങി. അധികവും വിപണി മൂല്യവും ബഡ്ജറ്റും കുറഞ്ഞ കോമഡി ചിത്രങ്ങൾ തന്നെ. സാധാരണക്കാരുടെ സാധാരണ കഥകൾ രസകരമായി പറയാൻ ശ്രമിച്ച ആ സിനിമകളിൽ സാധാരണക്കാരനായ സലീംകുമാറും പതിവായി ഇടം പിടിച്ചു തുടങ്ങി. ന്യൂസ് പേപ്പർ ബോയ്, അഞ്ചര കല്യാണം, ഗുരുശിഷ്യൻ, മന്ത്രിക്കൊച്ചമ്മ, ഗ്രാമപഞ്ചായത്ത് അടക്കമുള്ള രസകരമായ ചിത്രങ്ങൾ. ഇക്കാലത്തെ ചിത്രങ്ങളിൽ ശ്രദ്ധേയം മണ്ണാടിയാർ പെണ്ണിന്, ചെങ്കോട്ടച്ചക്കൻ, മാട്ടുപെട്ടി മച്ചാൻ, മീനാക്ഷി കല്യാണം അടക്കമുള്ളവയാണെന്ന് തോന്നുന്നു.
4: ഇനി മോക്ക് തങ്ങനങ്ങൾ ഹിന്ദി പാട്ട് പഠിപ്പിച്ചതാട്ടോ. ചൂരക്കേ ദിൽ മേ ജോ ചൊറിയ ചെലി, ചൂര എന്ന് വെച്ചാൽ ചൂരമീൻ, ദിൽ മേല എന്ന് വെച്ചാൽ മനസ്സ്. ചൂരമീന്റെ മനസ്സ് ചെളി പിടിച്ച് ചൊറിയായി. ഇപ്പൊ മോൾക്ക് മനസ്സിലായില്ലേ തങ്ങനങ്ങളിലെ ഹിന്ദിയിലുള്ള എക്സർസൈസോ?
5: എക്സർസൈസ് അല്ല, എക്സ്പീരിയൻസ്.
4: രണ്ടായാലും ഒന്നാണ് മോളെ.
0: അഭിനയിക്കാനുള്ള അവസരം സിനിമ ഏതെന്ന് നോക്കാതെ സലീംകുമാർ സ്വീകരിച്ചതാകാം. കാരണം അയാൾ ഒരു കാലത്ത് സിനിമയിലൊന്ന് മുഖം കാണിക്കാൻ വല്ലാതെ കൊതിച്ചവനാണല്ലോ, അതിനായി അലഞ്ഞവൻ തന്നെയാണല്ലോ. അത്തരമൊരു നടനാണ് 1996 ആദ്യ വേഷം ചെയ്ത് 1.5 പതിറ്റാണ്ടിനുള്ളിൽ ആദാമിന്റെ മകൻ അബു എന്ന ചിത്രം വഴി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടി മലയാളികളുടെ ആകെ അഭിമാനമായതെന്നതും ശ്രദ്ധേയം. കാരണം അഭിനയത്തോടയാൾക്ക് അടക്കാനാകാത്ത അഭിനിവേശമായിരുന്നു. ഏൽപ്പിക്കുന്ന ഏതു വേഷവും ആ കൈകളിൽ ഭദ്രമായിരുന്നു താനും.
6: ഇന്ത്യൻ നിയമ വ്യവസ്ഥ അനുസരിച്ച് എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് അസമയം? അങ്ങനെ ആനിന് മാത്രമില്ലാത്തൊരു അസമയം ഒരു പെൺകുട്ടിക്ക് മാത്രമായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ദി ബേസിക് റൈറ്റ്സ് ഓഫ് ആൻ ഇന്ത്യൻ സിറ്റിസൺ, റൈറ്റ് ടു ഈക്വാലിറ്റി, ആർട്ടിക്കിൾ 14 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അസമയത്ത് ഒരു പെൺകുട്ടിയെ കണ്ടതായി സാക്ഷികൾ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ആ സമയം ഏതാണെന്ന് കൃത്യമായി രേഖപ്പെടുത്താൻ കോടതിക്ക് കഴിയണം.
7: മിസ്റ്റർ മുകുന്ദൻ, നിങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ പ്രിവിലേജസിനെ ഒരിക്കലും ചോദ്യം ചെയ്യരുത്.
6: ഐ വിൽ ക്വസ്റ്റ്യൻ ദ കോർട്ട്സ്. ചോദ്യം ചെയ്യപ്പെടേണ്ടത് കോടതിയാണെങ്കിൽ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. കാരണം കോടതിയേക്കാൾ വലുതാണ് സത്യം. അല്ലെങ്കിൽ കോടതി ഉറക്കെ വിളിച്ച് പറയണം, നമ്മുടെ ഈ നാട്ടിൽ ഇത്ര മണിതൊട്ട് ഇത്ര മണിതരെ അസമയമാണ്. ആ സമയത്ത് പുറത്തിറങ്ങുന്ന പെൺകുട്ടികൾക്ക് സംഭവിക്കുന്ന യാതൊന്നിനും നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുകയില്ല എന്ന് പറയാൻ പറ്റുമോ?
0: ആദ്യകാലത്തെ മീനാക്ഷി കല്യാണം, മാട്ടുപെട്ടി മച്ചാൻ അടക്കമുള്ള മുകേഷ് ജോസ് തോമസ് ചിത്രങ്ങളിൽ തന്നെ അദ്ദേഹം രംഗത്ത് വന്ന ബ്രോക്കറും വക്കീലുമടക്കമുള്ള വേഷങ്ങളുടെ പുനരവതരണങ്ങൾ അനേകവട്ടം മലയാള പ്രേക്ഷകർ തുടർന്നുള്ള വർഷങ്ങളിൽ കാണുകയും ചെയ്തു. എന്നാൽ സലീംകുമാറിൽ ഒരിക്കലും ആവർത്തന വിരസത പ്രേക്ഷകർക്ക് അനുഭവപ്പെട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ആകാതിരിക്കാൻ

0: തക്കതായ എന്തോ മാന്ത്രികത അയാളുടെ അഭിനയ സിദ്ധിയിലും ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതാണ് നമുക്ക് എന്നേക്കുമായി നഷ്ടമായത്.
1: എങ്കിൽ പിന്നെ ബിരിയാണി ഫിക്സ്.
2: ആ ഫിക്സ്.
1: ഒട്ടകത്തിന്റെ ഇറച്ചിയാവുമ്പോ നല്ല രുചിയാ.
3: ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്.
1: അതെന്താ?
3: ഒട്ടകം ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്.
1: പക്ഷിയാ?
3: കേട്ടിട്ടില്ലേ ഒട്ടക പക്ഷി? അറബിയിൽ ഒരു ചൊല്ലുണ്ട്, അതായത് ഒട്ടകത്തെ ഉപദ്രവിക്കരുത്. അഥവാ ആരോ ഒരുവൻ ഒട്ടകങ്ങളെ ഉപദ്രവിച്ചാൽ അൽ ഫത്തലു, അവനെ പത്തലൂരി അടിക്കണമെന്നാണ് താറമരുഭൂമിയിലെ നിയമം.
0: രണ്ടായിരങ്ങളിലാണ് വിപണി മൂല്യം കൂടുതലുള്ള സംവിധായകരുടെ ചിത്രങ്ങളിൽ അദ്ദേഹം പതിവായി ഇടം തേടി തുടങ്ങിയത്. ഈ കാലഘട്ടത്തിലാണ് കോമഡി താരമായി സലീംകുമാർ വല്ലാതെ വളർന്നത്. അദ്ദേഹത്തിന്റെ കോമഡി കരിയറിൽ ബ്രേക്ക് നൽകിയത് റാഫി മെക്കാട്ടൻ ഒരുക്കിയ തെങ്കാശി പട്ടണമാണെന്ന് പറയാം.
4: ഈ സൈസ് വൃത്തികെട്ട ശബ്ദം ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്തോണ്ട് ചോദിക്കുക, താൻ ഏതാ?
5: ഞാനിവിടെ ഏറ്റവും പുതിയതാ. ഹൈ, ഇത് കേഡിയൻ കമ്പനിയുടെ വണ്ടിയാ?
4: വണ്ടി മാത്രമല്ല ഞാനും.
5: കണ്ടേ നന്നായി, കേഡി കമ്പനിയിലേക്കുള്ള വഴി ചോദിക്കാൻ ഇരിക്കുന്നു. ഞാനവിടെ ജോലി കിട്ടിയിട്ട് വന്നതാ മാനേജറായിട്ട്.
4: ഈശ്വര, ഇവിടെ ആരില്ലെന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്.
5: എന്താ
4: ഐശ്വര്യമായിട്ട് കേറിക്കോ, ഇത് കേഡി കമ്പനിയിലെ മാനേജർമാർക്ക് പലപ്പോഴും ആവശ്യം വരുന്ന വണ്ടിയാ.
5: മാനേജർമാർക്ക് കുതിരവണ്ടിയാ?
4: ഏ, ഇതാണ് കേഡി കമ്പനിയുടെ ആംബുലൻസും മോർച്ചറിയും.
5: അയ്യോ,
4: വലത് കളിച്ചു കേറിക്കോ.
5: ഞാനെന്റെ പെട്ടി ആൾത്തറക്കി വെച്ചിരിക്ക, എടുത്തിട്ട് വരാം.
4: ഓഹോ, അപ്പൊ ശവപ്പെട്ടി ആയിട്ടാണോ വന്നിരിക്കുന്നത്?
0: തുടർന്നും മറ്റനേകം ഹാസ്യവേഷങ്ങൾ, വൺമാൻ ഷോയും ഈ പറക്കും തളികയും സൂത്രധാരനും അടക്കമുള്ള ചിത്രങ്ങളിലെ സലീംകുമാർ വേഷങ്ങൾ.
1: ഏതവനാണ് ലോറി കത്തതെന്ന് മലേഖ്യൂരം കിട്ടിയിട്ടെന്ത്? രാമു, എന്ത് പറ്റിയടാ?
6: ഏയ്, ചായ നെറുകുന്തലേക്കൊരു ബ്ലോക്കായതാ.
1: ഇനി നീ എങ്ങാനും?
7: നീ ആരെ നോക്കണ ശിവകുട്ടി?
6: പതിനൊന്നേപത്തിന്റെ കാവിലമ്മ വന്നു നോക്കിയതാ. അതിൽ പെങ്ങൾ വരുന്നുണ്ട്. അവൾക്ക് കൊടുത്ത ഹോസ്പിറ്റലിൽ ജോലി ശരിയായിട്ടുണ്ട്.
1: ജോലി ശരിയാക്കി തന്നത് ആരാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം.
8: അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ?
0: 2003 കമലിന്റെ സംവിധാനത്തിൽ പുറത്തു വന്നതാണ് ഗ്രാമഫോൺ എന്ന ചിത്രം. ഫോർട്ട് കൊച്ചിയുടെയും മട്ടാഞ്ചേരിയുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഈ ദിലീപ് സിനിമ മനോഹരമായ ഒരു പ്രണയകഥ പറഞ്ഞതാണ്. അതും ഒരു നാൾ കൊച്ചിയിൽ വസിച്ചിരുന്ന ജൂതരുടെ പശ്ചാത്തലം കൂടി ഉൾക്കൊണ്ട് അവതരിപ്പിച്ച ചിത്രം. അവരിൽ ഒരു പെൺകുട്ടിയാണ് കഥാനായികയായ ജെനിഫർ. മീര ജാസ്മിൻ അവതരിപ്പിച്ച കഥാപാത്രം. അവൾ ഉള്ളുകൊണ്ട് ഇഷ്ടപ്പെടുന്നത് കളിക്കൂട്ടുകാരനും പ്രാരാബ്ധക്കാരനുമായ സച്ചിദാനന്ദനെയും. അയാളൊരു പഴയ സംഗീതജ്ഞന്റെ മകനാണ്. സച്ചിദാനന്ദന്റെ പിതാവ് പണ്ടേ മരണമടഞ്ഞ രവീന്ദ്രനാഥൻ മുരളി അവതരിപ്പിച്ച കഥാപാത്രം ജെനിഫറിന്റെ പിതൃസഹോദരി സാറയുമായി പ്രണയത്തിലായിരുന്നു. എന്നാൽ സാമുദായിക സാമൂഹിക കാരണങ്ങളാൽ ആ പ്രണയം പൂവണിഞ്ഞില്ല. രേവതി മനോഹരമാക്കിയ സാറ അവിവാഹിതയായി തുടർന്നു രവീന്ദ്രനാഥന്റെ ഓർമ്മകളുമായി. ആ ഓർമ്മകളിൽ അയാളുമുണ്ട്, സലീംകുമാർ മനോഹരമാക്കിയ തബല ഭാസ്കരൻ. നായിക നായകന്മാർക്കൊപ്പം കഥ നടക്കുന്ന കാലഘട്ടത്തിലും അയാളുണ്ട്, പിതാവിന്റെ സുഹൃത്തെന്ന സ്വാതന്ത്ര്യത്തോടെ. സിനിമയിൽ കടന്നുവരുന്ന ഫ്ളാഷ് ബാക്ക് രംഗങ്ങളിൽ യുവാവായും കഥ നടക്കുന്ന കാലഘട്ടത്തിൽ മധ്യവയസ്സ് പിന്നിട്ടവനായും രംഗത്തു വരുന്ന ആ സവിശേഷ കഥാപാത്രത്തെ അന്ന് 35 വയസ്സ് തികയാത്ത സലീംകുമാർ അന്യന്യമായി അവതരിപ്പിച്ചു.
9: നിങ്ങളുടെ പേഷ്യന്റിന്റെ ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്തത് തന്നെയാ?
5: യൂറിൻ ചിലപ്പോ ടെസ്റ്റ് ചെയ്തിണ്ടാവും, പക്ഷെ ബ്ലഡ് ടെസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ആ ഇരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ഒരു തുള്ളി ബ്ലഡ് ഇല്ല, ഫുൾ ചാരായ. ബ്ലഡ് ഉണ്ടായിരുന്നെങ്കിൽ അയാളെ നിങ്ങളിട്ട് കഷ്ടപ്പെടുത്തുമായിരുന്നോ? കണ്ണി ചോരയില്ലാത്തവൻ. ഒരു മിനിറ്റ്
4: മോനെ, സച്ചി പോണ്ട നമുക്ക് ഒരു ബില്ല് കൊടുക്കണ ഇത്രക്ക് നേരോ? ഒന്ന് പുറത്തിറങ്ങിയ ബാസ്കേനത്ത് കാറ്റുള്ളായിരുന്നേ.
5: ബാക്കിയുള്ളവന്റെ കാറ്റ് വേറായി, കയ്യിൽ കാച്ചനെ 360 ഇരുന്ന്.
4: നീ എന്താ കളിയാക്കണ? അവന്റെ ഒരു തമാശ കാച്ചേ, അതും എന്നോട്.
0: ജെനിയും സച്ചിയും മനസ്സിൽ സൂക്ഷിച്ച തുറന്നു പറയാൻ മടിയേറെയുള്ള പ്രണയവും അവസാനം അതിന്റെ പ്രതിഫലനങ്ങളും, അവർക്കരികിലെത്തുന്ന നവ്യ നായർ കഥാപാത്രം പൂജ എന്ന പെൺകുട്ടിയും, പിന്നെ അവസാനത്തെ ആ ഒറിജിനൽ ക്ലൈമാക്സും ഒക്കെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നതാണ്. രണ്ട് ക്ലൈമാക്സ് ഉള്ള സിനിമയാണ് ഗ്രാമഫോൺ. ഒന്ന് നായികാ നായകന്മാരുടെ നൊമ്പരപ്പെടുത്തുന്ന വേർപാടും, പിന്നെ രണ്ടാമത് വന്നതിൽ അവരുടെ ഒത്തുചേരലും. ചിലപ്പോഴൊക്കെ വിട്ടുകൊടുക്കലിനും വല്ലാത്തൊരു സൗന്ദര്യമുണ്ടെന്ന് പ്രഖ്യാപിച്ച ഈ പ്രണയകഥയുടെ മനോഹരാവിഷ്കാരത്തിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ സേട്ടുപാപ്പയ്ക്കും ഗീതാ സലീമിന്റെ സൈഗാൾ യൂസഫിനും എരഞ്ഞോളി മൂസയുടെ ലൂയിസിനുമൊക്കെയൊപ്പം സലീംകുമാറിന്റെ ആ പ്രത്യേക വേഷവും ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. അതാണ് അഭിനയത്തിന്റെ മാന്ത്രികത. പ്രായം പലപ്പോഴും അവിടെ ഘടകമായിരിക്കില്ല.
4: അവൻ ആരെ എന്നോട് കൽപ്പിക്കാൻ? അവന്റെ അച്ഛൻ കൽപ്പിച്ചിട്ടില്ല എന്നോട്. എന്നിട്ട് ആ എന്നെ അവൻ പരിക്കാൻ പറ്റേ?
5: ആസ്പത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ കാച്ചിനവൻ വേണം. കള്ളു കുടിക്കാനും വട്ടച്ചെലവിനും എന്തെങ്കിലും താടാന്ന് പറഞ്ഞ് ഇടക്കിടക്ക് തല ചൊറഞ്ഞ് നിക്കണ് കാണാലാ.
4: അതെന്റെ അവകാശമാണ്. ഒന്നില്ലെങ്കിൽ അവന്റെ അച്ഛന്റെ തോളത്ത് കൈയിട്ട് ഒരുപാട് നാൾ നടന്നവനാ ഈ തബല ഭാസ്കരൻ. അല്ലല്ലോ ഈ, എന്നിട്ട് ആ സ്ഥാനം എനിക്കോ തരണം.

0: ഒരു ദിവസം ഞാനവനെ മര്യാദ പഠിപ്പിക്കും. കാരണക്കുറ്റി നോക്കി ഒരു പളങ്ക് പളങ്കിയ പമ്പരം കറങ്ങണത് പോലെ കറങ്ങൂല,
1: കറങ്ങും,
0: കറങ്ങൂല,
1: കറങ്ങും
0: ഇല്ലെന്നേ.
2: ഗ്രാമഫോണിന് മുൻപും പിൻപും ഒക്കെയായി വന്ന ഒട്ടനേകം ഹാസ്യവേഷങ്ങൾ, പലതും പ്രേക്ഷകർ എന്നും ഓർത്തിരിക്കുന്നത്. അവയിലെ അനേകമനേകം കൗണ്ടറുകൾ നിത്യജീവിതത്തിൽ ഇന്നും മലയാളി പതിവായി ഉപയോഗിക്കുന്നത്. എന്നാൽ പുനർവായനകളിൽ നിലവാരം കുറഞ്ഞ കോമഡികളെന്ന് തോന്നാനിടയുള്ളത്. പക്ഷേ അത് ജനകീയമായതിൽ സലിംകുമാർ അവതരിപ്പിച്ച് ഫലിപ്പിച്ച രീതിക്ക് വലിയ സ്ഥാനമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പുലിവാൽ കല്യാണത്തിൽ നായകനെ വരെ സൈഡാക്കിക്കൊണ്ടാണ് മണവാളൻ അരങ്ങു തകർത്തത്. കല്യാണരാമനിലെ പ്യാരിയും കിളിച്ചുണ്ടം മാമ്പഴത്തിലെ ഉസ്മാനും തിളക്കത്തിലെ നായകന്റെ അളിയൻ ഓമനക്കുട്ടനും പിന്നെ CID മൂസയിലെ പേരില്ലാത്ത ഭ്രാന്തനുമൊക്കെയായി സലിംകുമാർ പ്രേക്ഷക മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയത് തീർച്ചയായും കോമഡി വേഷങ്ങൾ വഴി തന്നെയാണ്. മികച്ച ഹാസ്യനടനുള്ള സംസ്ഥാന പുരസ്കാരം അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലൂടെ സലിംകുമാർ സ്വന്തമാക്കുകയും ചെയ്തു. എന്നാൽ അവക്കിടയിലും ചില ഗൗരവ സ്വഭാവമുള്ള വേഷങ്ങൾ അദ്ദേഹം ഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അല്പം ഹാസ്യമേൽപ്പൊടി ചേർക്കുകയും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കഥാപാത്രം പ്രത്യക്ഷത്തിൽ ഹാസ്യ സ്വഭാവമില്ലാത്തതും. ഉദാഹരണമായി കമൽ തന്നെ ഒരുക്കിയ പെരുമഴക്കാലമെന്ന ചിത്രമെടുക്കാം. 2004 പുറത്തുവന്ന ഈ ചിത്രം തികച്ചും സ്ത്രീ കേന്ദ്രീകൃത കഥ പറഞ്ഞതാണ്. മീരാ ജാസ്മിൻ അവതരിപ്പിച്ച റസിയെയും പിന്നെ കാവ്യ മാധവന്റെ ഗംഗയും. ഗംഗയുടെ ഭർത്താവ് വിനീത് കഥാപാത്രം രഘുരാമ അയ്യരുടെ മരണം സൗദി അറേബ്യയിൽ വെച്ചായിരുന്നു. അതും അക്ബർ എന്ന സുഹൃത്തിന് പറ്റിയ ഒരു കയ്യബദ്ധം വഴി. ദിലീപ് അവതരിപ്പിച്ച അക്ബർ റസിയയുടെ ഭർത്താവാണ്. ആ മരണത്തിൽ ഗംഗ അയാൾക്ക് മാപ്പ് നൽകിയില്ലെങ്കിൽ രഘുവിന്റെ ജീവന് പകരം അക്ബറിന്റെ ജീവനെടുക്കും അവിടുത്തെ ഭരണകൂടം. മാപ്പ് വാങ്ങിയെടുക്കാനുള്ള ഓട്ടത്തിലാണ് റസിയെയും മാമുഖയെ അവതരിപ്പിച്ച പിതാവ് അബ്ദുവും പിന്നെ മരിച്ചവന്റെയും മരണത്തിന് ഉത്തരവാദിയായവന്റെയും പൊതുസ്നേഹിതൻ ജോൺ കുരുവിള എന്ന ബിജു മേനോൻ കഥാപാത്രവുമൊക്കെ. മാനവ സ്നേഹത്തിന്റെ വിജയമാണ് സിനിമയുടെ അവസാനം തെളിഞ്ഞു നിൽക്കുന്നത്. കുടുംബത്തിലെന്നാൽ ഒരു സവിശേഷ കഥാപാത്രമുണ്ട്, ഒരു വിടുവായൻ വൃദ്ധൻ.
3: എടോ, മാനത്തൊരു മാവ് നടാം, പക്ഷെ അറബി നാട്ടിൽ കുലക്കേസപ്പെട്ട ഒരാളുടെ തടി രക്ഷപ്പെടുത്താന്ന് പറഞ്ഞാൽ ഏതായാലും നിങ്ങൾ മുഖ്യമന്ത്രിക്ക് ഒന്ന് വേദന കൊടുക്ക. ഭാര്യയാണല്ലേ, ചെന്നോളൂ.
4: സുഹൂദി അറേബ്യയുടെ നാട് ശരിയത്താണ് കോടതി, അതാണ് ഇപ്പൊ ചതിയായി പോയത്. എന്നാ ശരി, അസ്സലാമു അലൈക്കും.
3: ശരി.
5: നജീബ, രണ്ട് ബന്നും കൂടി എന്നിട്ട് വാങ്ങിക്കോ.
4: കാനുള്ള ഒരു സാധനവും തിന്നൂടാ, മനസ്സമാനില്ലാഞ്ഞിട്ടേ.
5: ചായ അത്ര നന്നായിട്ടു,
4: ബന്നുണ്ടാവില്ലല്ലേ. ബ്രെഡ് മതി, ഇതാകുമ്പോ തൊള്ളേന്ന് വേഗം ഇറങ്ങിക്കോളൂ. ചായ കുടിച്ചും കഴിഞ്ഞ്
3: ബോളത് കുടിച്ചേ.
6: എനിക്ക് വേണ്ട നജീബക്ക.
3: മാമിയെങ്കിലും കുടിക്കേ.
7: വേണ്ട
4: നജീബെ, ഈ കായ് കൊടുത്ത് വാങ്ങിയല്ലേ, വെറുതെ കണ്ടില്ല ഇങ്ങനെ നിക്ക്.
3: റസിയ മോളെ, എന്റെ കാര്യോർത്തിട്ട് എനിക്കിപ്പോ ബേജാറ് കൂടുതല്. ഇങ്ങനെ തിന്നാനും കുടിക്കാനും നടന്നാ എന്റെ ആരോഗ്യം ഭംഗിയൊക്കെ പോവൂലേ. ആ MLA കൊണ്ട് കാര്യം നടക്കൂല. നാലും അയാൾ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാം ഞമ്മക്ക്. ഞാനൊന്ന് അന്വേഷിക്കാം, എന്നിട്ട് ഞമ്മക്ക് തിരുവനന്തപുരത്തേക്കൊന്ന് പോവാം.
4: ഞമ്മള് കാറിലാണോ പോണത്?
3: ഞമ്മളിപ്പോ കാറിലാണല്ലോ.
4: അതല്ലോ, തിരുവനന്തപുരത്തേക്ക്.
3: എന്തിനത്?
4: അല്ല, കാറിലാവുമ്പോ ഞമ്മൾ ഇഷ്ടത്തിന് എവിടെയെങ്കിലും നിർത്തി വല്ലൊക്കെ തിന്നും കുടിച്ച് പോവാല്ലോ.
2: 2005 ദിലീപ് നായകനായി പുറത്തിറങ്ങിയ ചാന്തുപൊട്ടെന്ന ലാൽജോ സിനിമ സൂപ്പർ ഹിറ്റ് ആയതാണ്. ഇവിടെയും സലിംകുമാറിന് തന്റെ പതിവ് രീതി പോലൊരു വേഷം സുഹൃത്ത് സംവിധായകൻ ഒരുക്കിവെച്ചിരുന്നു. പരദൂഷണം പറയലിൽ മികവ് കാണിച്ച വറീദ് എന്ന ചായക്കടക്കാരന്റെ വേഷം. എന്നാൽ അതേ ലാൽജോസ് തന്റെ അടുത്ത ചിത്രത്തിൽ നായകനാക്കിയത് അതേ സലിംകുമാറിനെ തന്നെയായിരുന്നു എന്നതാണ് കൗതുകകരമായ കാര്യം. യഥാർത്ഥത്തിൽ അതുവരെ പ്രേക്ഷകർ ആ നടനെ നോക്കിക്കണ്ട രീതിക്ക് ഏറ്റവും വലിയ ബ്രേക്ക് കൊടുത്തത് ആ ലാൽജോസ് ചിത്രമാണ്. അച്ഛനുറങ്ങാത്ത വീട് തന്നെയാണ് ആ സിനിമ. സലിംകുമാർ സലീം അഹമ്മദ് ഒരുക്കിയ ആദാമിന്റെ മകൻ അബു എന്ന സിനിമ വഴി ദേശീയ അവാർഡിന് അർഹനാകുന്നതിന് ഏകദേശം 5 വർഷങ്ങൾക്കും മുൻപ് പുറത്തുവന്ന ചിത്രം. ഹൃദയത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്ന, നൊമ്പരപ്പെടുത്തുന്ന ഒരു മികച്ച സിനിമാവിഷ്കാരം. സലിംകുമാറിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികവേറിയ കഥാപാത്രങ്ങളിലൊന്ന്. കഥാനായിക ലിസമ്മയുടെ പിതാവ് സാമുവൽ എന്ന കേന്ദ്ര കഥാപാത്രം. പിന്നീടൊരിക്കൽ സംവിധായകന്റെ കുപ്പായം കൂടി സലിംകുമാർ അണിഞ്ഞപ്പോൾ അദ്ദേഹം ഒരുക്കിയ 3-ൽ 2 ചിത്രങ്ങളും അവഗണിക്കപ്പെട്ടവരുടെ കഥ പറഞ്ഞതാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇരു സിനിമകളും സലിംകുമാർ തന്നെയാണ് നിർമ്മിച്ചതും. ഇതിന്റെ മൂലകാരണം ആ നടന്റെ മനുഷ്യസ്നേഹിയുടെ മനസ്സിലുണർന്ന സാമൂഹിക ചിന്തകളായിരിക്കാം. 2015 പുറത്തിറങ്ങിയ കമ്പാർട്ട്മെന്റ്, 2017 കറുത്ത ജൂതൻ എന്നിവയാണ് മേൽപ്പറഞ്ഞ ഈ ചിത്രങ്ങൾ. ഇവ തിയേറ്ററിൽ പരാജയമാവുകയും ചെയ്തു. നീതി വല്ലാതെ നിഷേധിക്കപ്പെട്ട ഒരു കുടുംബത്തിന്റെ കഥ ഹൃദയഭേദകമായി പറയപ്പെട്ടതാണ് അച്ഛനുറങ്ങാത്ത വീടെന്ന ചിത്രം. വാർദ്ധക്യത്തിലേക്കടുക്കുന്ന സാമുവൽ എന്ന പിതാവും അയാളുടെ 3

0: ആൺമക്കളും നേരിടേണ്ടി വന്ന ദുരന്ത കഥ പറഞ്ഞ സിനിമ ബാബു ജനാർദ്ദനന്റെ രചനയാണ്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച സൂര്യനെല്ലി സ്ത്രീ പീഡനക്കേസിന്റെ പശ്ചാത്തലത്തിൽ നോൺ ലീനിയറായി കഥ പറഞ്ഞ ആ ചിത്രത്തിൽ സലീംകുമാർ എന്ന നടൻ ആ പെൺമക്കളുടെ പിതാവായി ജീവിക്കുകയായിരുന്നുവെന്ന് പറയാം. തനിക്ക് പെൺമക്കൾ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ എന്ന ചിന്തയൊക്കെയാകാം ആ ഭാവ പകർന്നാട്ടത്തിന് കാമ്പ് പകർന്നത്.
1: നമ്മുടെ
2: വീട്ടിലാ നോക്കിയേച്ചിയൊക്കെ കണ്ടില്ലേ മോളെ വിട്ടെങ്ങും പോവില്ല.

0: നമ്മൾ ഇവിടുന്ന് ദൂരത്തൊരു സ്ഥലത്തേക്ക് താമസം മാറും. എന്നിട്ട് അവിടെ നല്ലൊരു സ്കൂളിൽ ലിസ മോളെ ചേർക്കും. അവിടെ ആരും മോളെ തിരിച്ചറിയത്തില്ല. അപ്പൊ പിന്നെ ആരും കളിയാക്കത്തുമില്ല, കമന്റ് അടിക്കത്തുമില്ല. മോളപ്പ എന്താ വേണ്ടേ? കഴിഞ്ഞതൊക്കെ മറന്ന് നല്ലവണ്ണം പഠിച്ച് അപ്പ മോഹിച്ച് പോലൊരു ഡോക്ടറാവണം. മോളിങ്ങനെ മിണ്ടാണ്ട് പറയാണ്ടോക്കിരുന്ന പപ്പയ്ക്ക് വിഷമാവില്ലേ? നമ്മുടെ പപ്പ പാവല്ലേ. പപ്പ നമുക്ക് വേണ്ടി എന്തോരാ കഷ്ടപ്പെടുന്നെ. അപ്പൊ നമ്മൾ എന്താ വേണ്ടേ? പപ്പയെ വിഷമിപ്പിക്കരുത്.
1: 2006 ആദ്യ മാസങ്ങളിലാണ് അച്ഛനുറങ്ങാത്ത വീടെന്ന ശ്രദ്ധേയ സിനിമ തിയേറ്ററുകളിലെത്തിയത്. സിനിമ അത്ര വിജയമായുമില്ല. എന്നാൽ 2005 ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരം സലീം കുമാറിന് ഈ സിനിമ നേടിക്കൊടുത്തു. അദ്ദേഹം നേടിയ ആദ്യ ശ്രദ്ധേയമായ ചലച്ചിത്ര പുരസ്കാരം. സാമുവലിന്റെ ഭാര്യ ലില്ലിക്കുട്ടി പണ്ടേ മരണപ്പെട്ടതാണ്. ഇളയ മകളായ ലിസമ്മയും പിന്നെ മൂത്തവരായ ഷെർലിയും ട്രീസയും. മുക്താ ജോർജ് അവതരിപ്പിച്ച ലിസമ്മ ഹയർ സെക്കൻഡറി തല വിദ്യാർത്ഥിനിയാണ്. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞു വരുന്ന വഴി അവൾ അപ്രത്യക്ഷയാവുകയാണ്. കുടുംബം അവളെപ്പറ്റിയുള്ള അന്വേഷണത്തിലുമാണ്. യഥാർത്ഥത്തിൽ അവൾ തന്റെ പരിചയക്കാരനായ ടോമിക്കൊപ്പമാണ് പോയത്. എന്നാൽ ഉള്ളിൽ അവളോട് പ്രണയമൊന്നുമില്ലാത്ത അയാൾ ലിസമ്മയെ എത്തിച്ചത് പെൺവാണിഭ സംഘത്തിന്റെ പക്കലായിരുന്നു. തുടർന്ന് ആ കുടുംബം കടന്നുപോകുന്ന വേദനകൾ, നീതി നിഷേധിക്കപ്പെടുന്ന കാഴ്ചകൾ, വല്ലാത്തൊരു സിനിമാനുഭവവുമാണ് അച്ഛനുറങ്ങാത്ത വീട് പ്രേക്ഷകർക്കൊരുക്കുന്നത്. അതിലേറ്റവും ശ്രദ്ധേയം ഉള്ളുലയ്ക്കുന്ന രീതിയിലുള്ള സലീംകുമാറിന്റെ ഭാവപകർച്ചകളും. ഈ സിനിമയുടെ രണ്ടാം ഭാഗമായി 2013 ബാബു ജനാർദ്ദനന്റെ സംവിധാനത്തിൽ ലിസമ്മയുടെ വീടെന്ന ചിത്രവും പുറത്തിറങ്ങി.
2: എനിക്കും എന്റെ മോക്ക് പരാതിയൊന്നുമില്ല സർ. സംഭവിച്ചെല്ലാം വിധിയാണെന്ന് കരുതി ഞങ്ങൾ സമാധാനിച്ചോളാം. തെളിവെടുപ്പെന്ന് പറഞ്ഞ് എന്നെ എന്റെ മോളെ നാടായ നാട് മുഴുവൻ നടത്തി. എന്റെ മോളിൽ നിന്ന് നാട്ടുകാർക്കൊരു കാഴ്ച വസ്തുവാണ് സർ. കേസും കോടതി ഒന്നും വേണ്ട. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ഞങ്ങൾക്ക് നീതി വേണ്ട സർ. ഞങ്ങൾക്ക് ഈ പോലീസിന്റെ നീതി വേണ്ട. ഞാനങ്ങനെ കാല് പിടിക്കാം.
3: ക്ഷമിക്കണം സർ, സാമൂല് വിഷമം കൊണ്ട് പറഞ്ഞു പോയത്. ക്ഷമിക്കണം.
1: സലീംകുമാർ ആകെ 3 സിനിമകളാണ് സംവിധാനം ചെയ്തത്. ആദ്യത്തേതായ കമ്പാർട്ട്മെന്റ് എന്ന ആ സിനിമ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ കഥയാണ് പറഞ്ഞത്. അത്തരക്കാർ തന്നെയാണ് ആ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തതെന്നതും ശ്രദ്ധേയം. സാമൂഹിക പ്രതിബദ്ധതയോടെയും കരുണയോടെയുമുള്ള സിനിമാവിഷ്കാരവും. ഉള്ളു തൊടുന്നതാണ് ഈ സിനിമ. 2017 പുറത്തിറങ്ങിയ കറുത്ത ജൂതനാകട്ടെ കേരളത്തിൽ ജീവിച്ചു പോന്ന ജൂത സമൂഹത്തിലെ ശ്രദ്ധിക്കപ്പെടാതെ പോയ കറുത്ത നിറക്കാരുടെ കഥ പറഞ്ഞതാണ്. അവർ തദ്ദേശീയ ജൂതരുമാണ്. മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഈ സിനിമ നേടുകയുണ്ടായി. ഇരുവയിലും ശ്രദ്ധേയ വേഷങ്ങളിൽ സലീംകുമാർ അഭിനയിക്കുകയും ചെയ്തു. കറുത്ത ജൂതനിൽ കേന്ദ്ര കഥാപാത്രമായി തന്നെ. ആരോൺ എലിയാഹു എന്നാണ് കേന്ദ്ര കഥാപാത്രത്തിന്റെ പേര്.
4: മരണക്കെടുക്കെ കിടന്നുപോലും ഉമ്മാച്ചി എന്നെ ശപിച്ചു കാണോ വീരാകുഞ്ഞെ. കാക്കത്തളൽ പോലും ഇല്ലാത്തിടത്ത് ഉമ്മാച്ചിയും പെങ്ങളെ തനിച്ചാക്കി ആർക്കും വേണ്ടാത്ത ചരിത്രം എഴുതാൻ പോയി മകനെ ഓർത്ത് അവര് ശപിച്ചു കാണും വീരാകുഞ്ഞെ.
5: നീ എന്തൊക്കെയായി പറയുന്ന? 6 മാസം കഴിഞ്ഞാൽ അമ്മയെ കാണാനുള്ള ഏർപ്പാടുണ്ടാക്കാൻ ഇസഹാക്ക് പറഞ്ഞതല്ലേ?
4: ഇസഹാക്ക് അന്യന്റെ സന്തോഷത്തിന് വേണ്ടി ഒരു കള്ളം പറയുന്നതിൽ തെറ്റില്ല എന്ന് വിശ്വസിക്കുന്നവൻ. ഇസഹാക്ക് നല്ലവനാ. ഒരു കള്ളം എന്റെ സന്തോഷത്തിന് വേണ്ടി അവൻ പറഞ്ഞു. നൊന്തുനീർ പ്രസവിച്ച മകന് സ്വന്തം ജീവൻ പകുത്തു നൽകി. പഴയ നിയമത്തിലെ മോശയെ പോലെ സ്വന്തം കല്ലറയിലേക്ക് നടന്നു നീങ്ങുന്ന എന്റെ ഉമ്മച്ചി ആ സ്വർണത്തിലെ പാതി മറിഞ്ഞ ഓർമ്മയിൽ ഞാൻ കണ്ടു വീരാകുഞ്ഞെ. എന്നിട്ട്

0: ഞാനും മച്ചിയെ തേടി നടന്നു. പെറ്റമ്മ മരിച്ചു എന്നൊക്കെ എങ്ങനെയാ ഒരു മകനി? മച്ചിയുടെ കല്ലറുണ്ടാവും. കാലകീടങ്ങൾ തിന്നു തീർക്കും മുമ്പ് അതും തേടിയുടെ എന്റെ യാത്ര ഞാൻ തുടങ്ങുകയാണ്. ഒരു തിരിച്ചു വരവ് ഇനി ഉണ്ടാവില്ല. ഉയർപ്പുകളില്ലാത്ത കല്ലറയിലേക്കാണ് എന്റെ യാത്ര.
1: ആദ്യ രണ്ട് സിനിമകൾ പോലെ തന്നെ സ്വന്തം രജനിയിൽ സലികുമാർ ഒരുക്കിയ മൂന്നാമത്തെ ചിത്രം ദൈവമേ കൈതൊഴാം കെ കുമാർ ആകണം ആയിരുന്നു. സാമൂഹിക ആക്ഷേപഹാസ്യ സ്വഭാവം പുലർത്തിയതായിരുന്നു 2018 പുറത്തിറങ്ങിയ ഈ ചിത്രം. ജയറാമാണ് നായകനായ കൃഷ്ണകുമാറിനെ അവതരിപ്പിച്ചത്. സലികുമാറും പ്രധാന വേഷത്തിലുണ്ട്. നെടുമുടി വേണു, അനുശ്രീ, ശ്രീനിവാസൻ അടക്കമുള്ളവരും രംഗത്തു വന്ന ചിത്രം ഫാന്റസി സ്വഭാവം കൂടി പുലർത്തുന്നതാണ്. എന്നാൽ ആവിഷ്കാരപരമായി ഈ സിനിമയൊരു വിജയമല്ല എന്നതാണ് വ്യക്തിപരമായ വിലയിരുത്തൽ. സിനിമ തിയേറ്ററുകളിൽ പരാജയമാവുകയും ചെയ്തു. അച്ഛനുറങ്ങാത്ത വീട്ടിലെ ശ്രദ്ധേയ പ്രകടനത്തിന് ശേഷം സിനിമാ അഭിനയവുമായി സലികുമാറിന്റെ കരിയർ വീണ്ടും മുൻപോട്ട് പോവുകയാണ്. രാജമാണിക്യവും അണ്ണൻ തമ്പിയും മുല്ലയും ചട്ടമ്പിനാടും ടു ഹരിഹർ നഗറും ഷേക്സ്പിയർ എം എ മലയാളവും അടക്കമുള്ള ശ്രദ്ധേയമായതും അല്ലാത്തതുമായ ഒട്ടനവധി ചിത്രങ്ങളിലെ ഒട്ടനവധി വേഷങ്ങൾ, മിക്കതും ഹാസ്യവേഷങ്ങൾ, ചിലതൊക്കെ അല്പം ഗൗരവ സ്വഭാവമുള്ളതും. അതിനിടയിൽ ഒരു സാധാരണ ഹാസ്യ ചിത്രത്തിൽ, ഒരു സാധാരണ കള്ളം വേഷത്തിൽ സലികുമാർ പക്ഷേ പ്രേക്ഷകരെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു ഹാസ്യവേഷം തന്നെയാണ്. 2008 ദീപു കരുണാകരന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിലെത്തിയ ക്രേസി ഗോപാലൻ എന്ന ദിലീപ് ചിത്രമാണത്. അതിൽ കള്ളൻ ഗോപാലന്റെ സുഹൃത്തായ മറ്റൊരു കള്ളൻ വേഷം സലികുമാറിന് ലഭിച്ചു. ചുരുക്കം സമയം മാത്രം രംഗത്തുള്ളത്, പിന്നെ മരണം പുൽകുന്നവൻ. എന്നാൽ ആ പ്രതികാര പ്രണയകഥയിലെ വഴിത്തിരിവിന്റെ ഭാഗങ്ങളിൽ കടന്നുവരുന്ന ഈ വേഷത്തിന് സലികുമാർ ജീവൻ പകർന്ന രീതി ഉള്ളുലയ്ക്കുന്നത് തന്നെയും.
2: എന്തായാലും ആഴ്ചയിലാഴ്ചയിൽ നമുക്ക് രക്തം മാറ്റണം. ഇടക്കിടക്ക് നമുക്ക് വേദന കൂടുമ്പോ ഒരു കരച്ചിലുണ്ട്, കണ്ടെടുക്കാൻ പറ്റില്ല. ഈ അസുഖം പൂർണ്ണമായിട്ട് മാറ്റാൻ ഒരു ഓപ്പറേഷൻ വേണം. വലിയ തുകയോ ഞാനിവിടെ പോകും കാശിന്. ഇവിടെ വന്ന് പല പണികളും നോക്കി, ഒന്നും വട്ടൊത്തുന്നില്ല. പിന്നെ ആവശ്യങ്ങൾ കൂടിയപ്പോൾ ഞാൻ കണ്ട എളുപ്പ വഴിയാ മോഷണം. എന്റെ അമ്മക്കറിയില്ല ഞാൻ കള്ളനാണെന്ന്. അറിഞ്ഞാൽ ആ പാവം ചങ്ക് വെട്ടിച്ചാവും. ഓപ്പറേഷന് നല്ലൊരു തുക അടിച്ചെടുക്കാൻ പറ്റിയ അന്ന് ഞാൻ ഈ പണി നിർത്തും. അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് അതിന് മിച്ചം വില കാശുണ്ടെങ്കിൽ പെട്ടിക്കടങ്ങി പെട്ടിക്കട ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം സമാധാനമായിട്ട് നീണ്ടു നിവർന്ന് കിടന്നുറങ്ങണം.
1: 2009 മലയാള സിനിമയിൽ ഒരു കൂട്ടം ചിത്രങ്ങൾ ഒന്നായി പുറത്തിറങ്ങി. എന്നുവെച്ചാൽ പല സംവിധായകരൊരുക്കിയ 10 ഹ്രസ്വ ചിത്രങ്ങൾ ഒറ്റ സിനിമയാക്കി തിയേറ്ററുകളിൽ എത്തിച്ചു. കേരള കഫേ തന്നെയാണത്. മോഹൻലാലും ജയറാമും ഒഴിച്ച് അക്കാലത്തെ പ്രമുഖരൊക്കെ അതിൽ രംഗത്ത് വന്നിട്ടുണ്ട്. രഞ്ജിത്തിന്റെ ആയിരുന്നു ആവിഷ്കാരം. അതിലുമുണ്ട് കണ്ണു നനയിക്കുന്ന ഒരു ചെറു സിനിമയിൽ സലികുമാർ. കച്ചവട സിനിമകളുടെ വക്താവായി അന്ന് പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കുന്ന അൻവർ റഷീദ് ഒരുക്കിയതാണ് ബ്രിഡ്ജ് എന്ന ആ സിനിമ. തിയേറ്ററുകളിൽ വൻ വിജയമായ രാജമാണിക്യത്തിനും ഛോട്ടാ മുംബൈക്കും അണ്ണൻ തമ്പിക്കുമൊക്കെ ശേഷം അദ്ദേഹത്തിന്റേതായി ഒരു ചെറു സിനിമ. അതിൽ സലികുമാറിനൊപ്പം ഭാര്യവേഷത്തിൽ കൽപ്പനയും പിന്നെ അയാളുടെ അമ്മയായി ശാന്താദേവിയുമുണ്ട്. ഒരു കൈവിരലിൽ എണ്ണാവുന്ന കഥാപാത്രങ്ങൾ മാത്രം കടന്നുവരുന്ന അത്ര തന്നെ ദിവസങ്ങളിൽ ചിത്രീകരണം പൂർത്തിയാക്കിയിട്ടുണ്ടാകാൻ ഇടയുള്ള ചുരുക്ക നേരം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞ ഒരു ചെറു സിനിമ. എന്നാൽ ആഴം ഏറെയുള്ള സിനിമ. ഭാര്യയുടെ നിർബന്ധം മൂലമാണ് മണികണ്ഠന് തന്റെ പ്രായമായ അമ്മയെ ഉപേക്ഷിക്കേണ്ടി വരുന്നത്. അതിനു മുൻപയാൾ അവർക്കൊപ്പം സഞ്ചരിക്കുകയാണ് കൊച്ചി എന്ന ആ വൻ നഗരത്തിലൂടെ. അവരുടെ ആഗ്രഹങ്ങൾ തന്നെ കൊണ്ടാകും വിധം സാധിച്ചു കൊടുക്കുകയാണ്, അവരെ സന്തോഷിപ്പിക്കുകയാണ്. വൈകാരികമായ ഗംഭീരമായ സിനിമാനുഭവവുമാണ് ബ്രിഡ്ജ് പ്രേക്ഷകർക്ക് പകർന്നു നൽകുന്നത്. സലികുമാർ അടക്കമുള്ള അഭിനേതാക്കളുടെ ഉജ്ജ്വല പ്രകടനവും കൂടിയാകുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ട രണ്ടുപേരുടെ കൂടിച്ചേരലിന്റെ ഈ സിനിമാ അവതരണം അതിമനോഹരമാകുന്നു.
3: വേലിക്കിറങ്ങണമെന്ന് തോന്നുമ്പോ അമ്മക്കൊന്ന് വാതുർന്ന് പറഞ്ഞൂടെ, ഇത് എത്രാമത്തെ പ്രാവശ്യം കട്ടിലി തന്നെ. കണ്ണല്ലേ കാണാതുള്ളൂ, നാക്കിന് കുഴപ്പമൊന്നുമില്ലല്ലോ.
4: ദിവാകരൻ,
3: ദിവാകരൻ ചേട്ടൻ ചത്തിട്ട് എട്ട് കൊല്ലോയി. ഞാൻ മണികണ്ഠനാമേ.
4: മണി
3: എന്താമേ?
4: വിസന്നിട്ട് അമ്മക്ക് വയറ് കത്തുന്നട.
3: ഇത്രയും നേരം അമ്മക്കൊന്നും കൊടുത്തില്ലേടി?
5: ദേനെ വായിരിക്കുന്നൊന്നും കേക്കരുത്, തിന്നേമ്പൊക്കെ വിട്ട് 10 മിനിറ്റ് ആയില്ല.
3: മറന്നുപോയായിരിക്കും, നീ ഇത്തിരി കഞ്ഞൂര് കൊടുക്കും.
5: മലക്കും മലക്കും, മോനെ കാണുമ്പോ മലക്കം ഇത്തിരി കൂടുതലാ. നാലി വിറ്റാ കൊണ്ടുവന്നു പറഞ്ഞു നോക്കിയേ, അപ്പൊ കാണാൻ കെട്ടി ഒരു പുറപ്പെടുന്നേ.
3: കൂടുതൽ വർത്താനം പറഞ്ഞത് അമ്മക്ക് ഇത്തിരി കഞ്ഞൂർ വരെ
5: ഇത്രയും കഴി. ഇത്രയും നേരമായിട്ട് ഞാനൊന്നും കഴിച്ചിട്ടില്ല, അതൊന്നും നോക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ.
1: ആദാമിന്റെ മകൻ അബു. സലികുമാറിന് 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത സിനിമ 2011 ജൂണിലാണ് തിയേറ്ററുകളിലെത്തുന്നത്. പച്ചയായ ജീവിത കാഴ്ചകൾ അവതരിപ്പിച്ച ഈ ചിത്രം

0: ഇം അഹമ്മദ് സംവിധാനം ചെയ്തതാണ്. മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും സലീംകുമാറിന് ഈ സിനിമ സമ്മാനിച്ചു. ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ചിത്രം ഇരുവേദികളിലും മികച്ച സിനിമയ്ക്കും പശ്ചാത്തല സംഗീതത്തിനുമുള്ള അവാർഡുകളും ദേശീയതലത്തിൽ മികച്ച ഛായാഗ്രഹണം, സംസ്ഥാന തലത്തിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം എന്നിവയും മറ്റ് അവാർഡുകളും സ്വന്തമാക്കുകയും ചെയ്തു.
1: ഉസ്താദേ, ഉസ്താദേ.

0: ജോൺസണും മരം വിറ്റു, ഐശുവിന്റെ പശുക്കളെ വിറ്റു, ഓള ദേഹത്തുണ്ടായിരുന്ന തരിപ്പൊന്നുപോലും വിറ്റു. ഞങ്ങൾക്ക് ഹജ്ജിന് പോകാനുള്ള പണമായി ഉസ്താദെ. ആദ്യമായി യാത്ര യോജിക്കേണ്ടതും പൊരുത്തം വാങ്ങേണ്ടതും നിങ്ങളോടല്ലേ. ഇൻഷാല്ലാ ഈ മാസം ഞങ്ങൾ പുറപ്പെടും. അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ മനസ്സിനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. നിങ്ങളുടെ ഒരു രക്ഷ എന്റെ ഐശ്വിന്റെ കൂടെ ഉണ്ടാവണം. അസ്സലാമു അലൈക്കും.
1: സിനിമയുടെ പ്രമേയം ലളിത സുന്ദരമാണ്. സലീംകുമാർ അവതരിപ്പിച്ച അബു വൃദ്ധനായ ഒരു അത്തർ കച്ചവടക്കാരനാണ്. അബു തന്റെ ദാരിദ്ര്യത്തിനിടയിലും ഭാര്യ ഐഷമ്മയ്ക്കൊപ്പം ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള ഒരുക്കങ്ങളിലാണ്. അവർ ഇരുവരും മാത്രമേ ആ ഭവനത്തിലുള്ളൂ. സെറീന വഹാബാണ് ഭാര്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഹജ്ജിന് പോകാൻ എന്നാൽ ധനം വേണം. കൂടാതെ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പിരക്കണം. പിണക്കങ്ങൾ മറന്ന് കടങ്ങൾ വീട്ടി ഹൃദയവിശുദ്ധിയോടെ വേണം ഹജ്ജ് കർമ്മം നടത്താൻ. അതിനായുള്ള അവരുടെ ശ്രമങ്ങൾ, അതിലാ ഗ്രാമവും സമൂഹവും ഒപ്പം തന്നെയുണ്ട്.
0: ഒരു മാസത്തോളുള്ള യാത്രയല്ലേ, എന്നായാലും ഐറ്റിങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ചല്ലേ പറ്റൂ.
2: ഒറ്റക്കാവുമ്പോ എനിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ അവരിലുണ്ടായിരുന്നുള്ളൂ. നാൽക്കാലികളായിട്ട് കണ്ടിട്ടില്ല.
0: നമ്മള് കണ്ട കിനാക്കളൊക്കെ നടക്കാൻ പോവാ. നിന്റെ സ്വർണം വിറ്റതും ഇതും കൂടി ട്രാവൽസിൽ കൊടുത്താ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ തീരും. പിന്നെ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ജോൺസന്റെ കയ്യിൽ നിന്ന് ബാക്കി കാശ് വാങ്ങി ട്രാവൽസിൽ കൊടുത്താ മതി. ഇനി നമുക്ക് ധൈര്യമായിട്ട് തുടങ്ങാം മൈസൂർ യാത്ര. പറിച്ചിട്ടോളും പൊരുത്തം വാങ്ങലും.
1: എന്നിട്ടും അത് സാധിക്കാതെ പോകുന്നു. എന്നെങ്കിലും ഒരിക്കലത് അവർ നിറവേറ്റുമെന്ന ശുഭപ്രതീക്ഷ പകരുന്നതാണ് ആദാമിന്റെ മകൻ അബുവിന്റെ ക്ലൈമാക്സ് രംഗം. 2005 പുറത്തിറങ്ങിയ ഉദയനാണ് താരമെന്ന റോഷൻ ആൻഡ്രൂസ് ചിത്രം. സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറഞ്ഞ ഹൃദ്യമായ ചലച്ചിത്രാവിഷ്കാരം. അതിൽ നായകവേഷത്തിൽ ഉദയനായി മോഹൻലാലുണ്ട്. പ്രതിനായകൻ എന്നൊക്കെ വിളിക്കാവുന്ന സുപ്രധാന വേഷത്തിൽ തിരക്കഥാ സംഭാഷണ രചയിതാവായ ശ്രീനിവാസനുമുണ്ട്. മീനയും മുകേഷും ജഗതി ശ്രീകുമാറും ഭാവനയും ഒക്കെ അടങ്ങിയ താരനിര വേറെ. കഴിവും പരിചയസമ്പത്തുമുള്ള ഉദയഭാനു എന്ന സഹസംവിധായകന്റെ ഒരു സിനിമ നടക്കാനായുള്ള ശ്രമങ്ങളുടെ കഥ പറഞ്ഞതാണ് രസകരമായ എന്നാൽ ആഴമുള്ള ഉദയനാണ് താരമെന്ന ചിത്രം. ഇതിൽ സലീംകുമാർ രംഗത്ത് വന്നത് ഉദയന്റെ സുഹൃത്തായ റഫീഖ് എന്ന ചെറുവേഷത്തിലാണ്. സിനിമകളിൽ അവസരം ചോദിച്ച് നടക്കുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റാണ് അയാൾ. റഫീഖിന് തണലായത് ക്രമേണ ഉദയൻ ഒരുക്കിയ ആദ്യ സിനിമ തന്നെയും.
3: നമസ്കാരം സർ.
4: റഫീഖ് എപ്പ എത്തി?
3: ഇന്ന് കാലത്ത് ഹൈദരാബാദ് എക്സ്പ്രസിന്.
4: നീ വന്നേ? നീ എന്താ എന്നെ വിളിച്ചത്? സാറേന്നോ?
3: അല്ല, അത്
4: നമ്മൾ തമ്മിൽ ഇതൊക്കെ വേണോ റഫീഖ്?
3: സെറ്റിൽ വെച്ചിട്ട് ഡയറക്ടറെ.
4: ഏയ്, അങ്ങനെ നിയമമൊന്നുമില്ല. നീ എന്നെ സാറേ എന്ന് വിളിച്ചാൽ നമ്മൾക്കിടയിൽ എന്തോ ഒരു അകൽച്ച ഉള്ളതുപോലെ എനിക്ക് തോന്നും. അതുകൊണ്ട് അത് വേണ്ട.
3: ഇല്ല, ഇനിയില്ല. എന്നാലും ഉദയൻ എന്നെ ഓർത്തല്ലോ. ഉദയന്റെ പടത്തിനൊരു വേഷം ചെയ്യാൻ ഇവിടെ എത്തണമെന്ന് പ്രൊഡക്ഷൻമാരോട് പറഞ്ഞപ്പോ കരച്ചിലാവുന്നത് സന്തോഷം കൊണ്ട്. രാവിലെ നടന്നല്ലോ, എത്ര കാലം ചാൻസ് അന്വേഷിച്ച് തന്നാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാ റോൾ ഉണ്ടെന്നും പറഞ്ഞ് ഒരാളെന്നെ വിളിക്കുന്നത്.
1: ആ സിനിമയുടെ വിജയത്തിലാണ് ഉദയനാണ് താരമെന്ന വിജയ സിനിമയും അവസാനിക്കുന്നത്. സലീംകുമാർ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമാ നടനാകാൻ താൻ നടത്തിയ കഠിന പരിശ്രമങ്ങളെപ്പറ്റി. ആ വഴിയിൽ നേരിടേണ്ടി വന്ന കഷ്ടപ്പാടുകളുടെയും അവഗണനകളുടെയും അവഹേളനങ്ങളുടെയും കഥകളും അദ്ദേഹം പലകുറി പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ തന്റെ തന്നെ ഒരു പ്രതിരൂപത്തെയാകാം റഫീഖിൽ ആ നടൻ കണ്ടത്. രണ്ടാമതൊന്ന് ആലോചിക്കാതെയാകാം ആ വേഷത്തിന് സലീംകുമാർ കൈകൊടുത്തത്. സിനിമാ ജീവിതങ്ങളുടെ ഉൾക്കാഴ്ചകൾ പലപ്പോഴും സമൂഹം പുറത്തുനിന്ന് നോക്കുന്നതിലും ആഴവും ആദിയുമേറിയതാണ്. ആ കനൽ വഴികളിൽ ഏറ്റവും പ്രാധാന്യമേറിയതാണ് സലീംകുമാർ നടത്തിയ ജീവിതയാത്രകളത്രയും. അയാൾ തന്റെ ജീവിതത്തിലൊരിക്കലും നിലപാടുകളിൽ ബോധ്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തിരുന്നില്ല. അനുഭവങ്ങൾ കൊണ്ട് കരുത്താർജിച്ചതിന്റെ ഫലമാണ് ആ ബോധ്യങ്ങൾ എന്നതാകാം അതിന് കാരണം. സലീംകുമാർ നിങ്ങൾ സമ്മാനിച്ച സിനിമാ കാഴ്ചകളെ, മനസ്സിലുണർത്തിയ ചിന്തകളെ, പകർന്നു തന്ന ബോധ്യങ്ങളെ മറക്കാൻ എങ്ങനെ കഴിയും? അഡ്യു പ്രിയ അഭിനേതാവേ.

0: സിഗ്നേച്ചർ
1: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
0: നിർവഹണം നിഖിൽ എബ്രഹാം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി, 6238810755. റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. എന്റെ ഇടം. എന്റെ കൃഷിയിടം.

0: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM-ന്റെ എന്റെ ഇടം എന്റെ കൃഷിയിടം എന്ന പരിപാടിയിലേക്ക് എന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ആര്യ. ഇന്ന് നമ്മളോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡിലെ കർഷകനായ ശ്രീമാൻ വാമദേവനാണ്. നമുക്ക് കൂടുതൽ കൃഷി വിവരങ്ങളും അനുഭവങ്ങളും ചോദിച്ചറിയാം. നമസ്കാരം മുത്തശ്ശ.
1: നമസ്കാരം
0: മുത്തശ്ശ എന്ന് വിളിക്കാമല്ലോ അല്ലേ? അപ്പോ എത്ര നാളായി ഈ കൃഷികളൊക്കെ തുടങ്ങിയിട്ട്?
1: ഒരു 10-25 വർഷത്തിനകത്താവും.
0: 10-25 വർഷമായിട്ട് ഈ കൃഷികളൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രധാനമായിട്ടും എന്തൊക്കെ കൃഷികളാണ് ചെയ്യുന്നത്?
1: വെണ്ട, വഴുതനി, പയറ്, പാവല്, മഞ്ഞൾ, ഇഞ്ചി, അങ്ങനെ എല്ലാം ഉൾപ്പെട്ടായിരുന്നു.
0: അപ്പൊ പ്രധാനമായിട്ടും പച്ചക്കറി കൃഷിയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഞാൻ വരുന്ന സമയത്ത് കുറെ പല ഇനത്തിലുള്ള പൂക്കളൊക്കെ കണ്ടു. ആ പൂക്കളും കൃഷി ചെയ്ത്, അതായത് അത് വളർത്തി അതിലെ പൂക്കളൊക്കെ വിൽക്കാറുണ്ടോ?
1: വിൽക്കാറുണ്ട്.
0: അപ്പോൾ 20-25 വർഷമായിട്ട് കൃഷി ചെയ്ത് വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒറ്റയ്ക്കാണോ ഈ കൃഷികളെല്ലാം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ?

0: സഹായിക്കാറുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കൂലിക്ക് പണിക്ക് ഒക്കെ വയ്ക്കാറുണ്ടോ?
1: എന്റെ കുടുംബവും കൂലിക്കും ആള് നിർത്താറുണ്ട്. പിന്നെ ഞാൻ എന്റെ ഭാര്യയാണ് തക്കാലം ഉള്ളത്.
0: മുത്തശ്ശനും മുത്തശ്ശന്റെ ഭാര്യയാണ് ഇപ്പൊ കൃഷിയെല്ലാം നോക്കി നടത്തുന്നത്. വീട്ടിലും നിങ്ങൾ രണ്ടുപേരും മാത്രമാണോ താമസിക്കുന്നത്?
1: ഇപ്പോഴും നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. മക്കളുണ്ട്, അവർക്ക് ഈ രണ്ട് പെൺമക്കളുണ്ട്. അങ്ങനെ ഒരു വലിയ കുടുംബമാണ്.
0: ഓക്കെ, അപ്പോ ഇത്ര സ്ഥലത്ത് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടാവും?
1: ഒരു 10-20 സെന്റ് സ്ഥലമുണ്ട് ഇവിടെ. ഒരു 10 അല്ലാതെ വേറെ ഒരു 10 സെന്റ് ഉണ്ട്. പിന്നെ ഒരുപാട് ഈ ചെടികളും അതും ഇതുമൊക്കെ നട്ട് പൂക്കളും എല്ലാം വിൽക്കുന്നുണ്ട്.
0: ഈ വീടിന്റെ പരിസരത്തും ഈ മുറ്റം മാത്രമാണോ കൃഷി ചെയ്യുന്നത്, അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒക്കെ സ്ഥലത്ത് വേറെ ഏതെങ്കിലും കൃഷിയൊക്കെ ഉണ്ടോ?
1: വേറെ ഉണ്ട്. അവിടെയാണ് മരിച്ചനിയൊക്കെ നടന്നത്. പാട്ടത്തിനൊക്കെ എടുത്ത് കുറച്ച് സ്ഥലമുണ്ട് അത്. പിന്നെ വേറെ ഒരു പണയുണ്ട്, അവിടെയും എല്ലാം കൃഷികളും ഒക്കെ ചെയ്യും. അവിടെയും മരിച്ചനി കണക്കുള്ള ഇഞ്ചി മഞ്ഞൾ ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
0: അപ്പൊ അത്രയും ദൂരം നടന്നു പോയി അതിന്റെ പരിപാലനം എങ്ങനെയാണ് അവിടെ? ഇപ്പൊ മരച്ചീനി കൃഷിയാണ് ചെയ്തതെന്ന് പറഞ്ഞു, അപ്പൊ അതെങ്ങനെയാണ് നോക്കിക്കൊണ്ടുവരുന്നത്?
1: അവിടെ മരച്ചീനിക്ക് കൃഷി ചെയ്യാൻ കളപ്പിക്കുന്നു. അതിന് ആളിനെ നിർത്തും, കൂലി കൊടുത്താണ് ചെയ്യുന്നത്. നട്ട് പുഴു വിറ്റ് മുതലാക്കി എടുക്കും, അത്ര തന്നെ.
0: അപ്പൊ ഈ കൃഷിയുടെ ചെലവൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? കൃഷി അല്ലാതെ ഏതെങ്കിലും ഒക്കെ വരുമാന മാർഗം ഉണ്ടോ?
1: ഉണ്ടല്ലോ.
0: ഏതാണ്?
1: കൃഷിയിലെ എല്ലാ വരുമാനം പെൻഷനേ ഉള്ളൂ.
0: അപ്പോ ഇത്രയും കൃഷിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, അതല്ലെങ്കിൽ കൃഷി ചെയ്യാൻ ഇഷ്ടമുള്ള വിള ഏതാണ്?
1: വാഴ, പിന്നെ പച്ചക്കറി, പാവല്, പയർ, പടവല, പൂവ്, കോളിഫ്ലവർ ഉണ്ട്, മറ്റേ പൂക്കൾ, അതെല്ലാം ഇഷ്ടമാണ്.
0: അപ്പോ കൃഷിയെല്ലാം കാണുന്ന സമയത്ത് ഈ പാവയ്ക്ക് ഒരു ന്യൂസ് പേപ്പർ ഇട്ട് മൂടി വെച്ചേക്കുന്ന കണ്ടു, അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്?
1: പക്കികൾ പറ്റാതിരിക്കാം, വേറെ ഒന്നും പറ്റി അത് പാഴി പോവാതെ വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്.
0: ഈ കൃഷി തുടങ്ങിയ സമയത്ത്, അതായത് ആദ്യം മുതലേ തുടങ്ങിയ കൃഷി ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നോ?
1: അങ്ങനെയൊന്നുമില്ല. നമ്മൾ പിന്നെ പാടായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അങ്ങ് ഒരു രസമായിട്ട്, ഒരു വിനോദമായിട്ടങ്ങ് തുടങ്ങി ഇപ്പോഴും നിലനിൽക്കുന്നു.
0: അപ്പൊ കൃഷിയിലോട്ട് വരാൻ കാരണം എന്താണ്, അല്ലെങ്കിൽ ഈ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് മുത്തശ്ശന് പ്രചോദനം നൽകിയ എന്തെങ്കിലും കാര്യമുണ്ടോ, അല്ലെങ്കിൽ കൃഷി ചെയ്യണം എന്ന് തോന്നിപ്പിച്ച എന്തെങ്കിലും കാര്യമുണ്ടോ?
1: ഉണ്ട്. നമ്മളെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി നമ്മൾ ഓരോന്നോരോന്ന് ചെയ്ത് പൈസകൾ ഉണ്ടാക്കിയപ്പോൾ അത് തന്നെ ചെയ്യണമെന്ന് തോന്നി. അതാണ് എൻ്റെ പ്രധാന കാരണം. കൃഷിക്ക് ചാണമാണ് പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ ചാണത്തിന് വേണ്ടി കന്നാടി നിർത്തിയും, അപ്പോൾ അതും ഒരു വരുമാനമായി, ഇതും ഒരു വരുമാനമായി. അങ്ങനെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്നും നിലനിൽക്കുന്നത്. ഇപ്പോൾ പശു ആട് അങ്ങനെയുള്ള ഒന്നുമില്ല, അത് പിടിച്ചുകൊണ്ട് നടക്കാനുള്ള ആരോഗ്യമില്ല. പിന്നെ ആരോഗ്യം കുറഞ്ഞപ്പോൾ ഈ പച്ചക്കറി കൃഷി മാത്രമാക്കി.
0: കൃഷി ചെയ്യുന്നതിന് മുമ്പ് ഒരു വരുമാന മാർഗം കാണുമല്ലോ, അപ്പൊ അത് എന്ത് തൊഴിലാണ് ചെയ്തുകൊണ്ടിരുന്നത്?
1: ആദ്യമായിട്ട് നെയ്ത്ത്. അത് കുറെ കാലം അങ്ങനെ പോയി. അത് എല്ലാ ഐറ്റം നെയ്ത്തുകളും എനിക്കറിയാം. പിന്നെ അത് കഴിഞ്ഞ് ചായ കച്ചവടം തുടങ്ങി, പെയിന്റ് അടിക്കാൻ പോയി. പിന്നെ അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ പച്ചക്കറി അതുമൊക്കെ നമ്മളെ സ്വന്തം ആവശ്യത്തിന് വിൽക്കാൻ വേണ്ടിയുള്ള സ്വന്തം ആവശ്യത്തിന് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പിന്നെ വരുമാനം വന്നു തുടങ്ങിയപ്പം മറ്റേതെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ആണ് ഇത് ഒക്കെ എടുത്ത് വന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ പോകുന്നത്.
0: അപ്പോൾ ഈ കൃഷി, അതായത് ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ മുഴുവനും വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ മാത്രമേ കാണുള്ളൂ, അല്ലെങ്കിൽ ബാക്കി വരാറുണ്ടോ?
1: ബാക്കി വരാറുണ്ട്. വരുന്ന നമ്മൾ വേറെ വിറ്റ് നമ്മൾ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. പൈസയ്ക്ക് പൈസ വേണമല്ലോ, അപ്പം അതിന് വേണ്ടി ഇതൊക്കെ വിറ്റാണ് മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നത്.
0: അപ്പോൾ ഈ വിൽക്കുന്ന സമയത്ത്, അതായത് ഈ കൃഷി ചെയ്ത് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടോ? ചിലപ്പോൾ ഇതിന് പറ്റിയ വില ആയിരിക്കത്തില്ല അവർ പറയുന്നത്, അല്ലെങ്കിൽ കുറച്ച് ആയിരിക്കും വില പറയുന്നത്, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടോ?
1: ആ വിൽക്കാതെയൊക്കെ വരുമ്പം കൊണ്ടുവച്ച് പാഴി പോകുമ്പോൾ നമുക്ക് പ്രയാസം തോന്നും, വിറ്റ് പൈസ കിട്ടുമ്പോൾ സന്തോഷം തോന്നും.
0: അപ്പൊ കൃഷി ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ കൃഷിയിലെ ഏറ്റവും അതിന്റെ വിളയനെയൊക്കെ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിട്ട് കൊടുക്കുന്ന ഘടകം എന്ന് പറയുമ്പോൾ, മുത്തശ്ശനെ സംബന്ധിച്ച് വെള്ളത്തിന്റെ ലഭ്യത കുറവാണോ, അല്ലെങ്കിൽ മണ്ണിന്റെ ഗുണമേന്മയാണോ, അല്ലെങ്കിൽ കാലാവസ്ഥയാണോ, എന്താണ് അതിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നത്?
1: കാലാവസ്ഥയാണ് കൂടുതൽ. ഉണക്ക സമയത്ത് ഒന്നും ശരിക്കും കിട്ടൂല, വെള്ളം വേണം, വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വളം ഇടുമ്പോൾ വെള്ളം ഒഴിക്കണം.

0: വെള്ളം ഒഴിച്ചെങ്കിൽ അത് നന്നായിട്ട് വരൂ. അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്.
1: അപ്പൊ മുത്തശ്ശന് ഇങ്ങനെ കൃഷിയിൽ ഇപ്പൊ നാശനഷ്ടവും കാണും, നല്ല വിളവെടുപ്പ് സമയമൊക്കെ കാണും, ഇതേപോലെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
0: ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര മഴയുള്ളപ്പോൾ നമ്മൾ നട്ടേൻ്റെ ചാലിക്കൂട വയല് തോട് ഒക്കെ ഉണ്ട്, തോട്ടിൽ കൂടെ വെള്ളം വന്ന് അപ്പോള് കൃഷി നല്ല പകുതി പരുവായിരുന്നു. അത്രയും വെള്ളം എടുത്തുകൊണ്ട് പോയപ്പോൾ സങ്കടമുണ്ടായി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
1: കൃഷിയെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന ഏതെങ്കിലും ഒരു അനുഭവം നമ്മളോട് പങ്കുവെക്കാവോ?
0: വയ്ക്കാമല്ല. ഓണമൊക്കെ ആകുമ്പോൾ എൻ്റെ മക്കളും കൊച്ചുമക്കളും വരെ നമ്മൾ ഒഴിവു ദിവസങ്ങൾ ഇതൊക്കെ നടുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു സന്തോഷം തന്നെ,
1: അത് ആലോചിക്കുമ്പോൾ മനസ്സിനൊരു
0: സന്തോഷം.
1: അപ്പോ കൊച്ചുമക്കളും മുത്തശ്ശനെ സഹായിക്കാറുണ്ടോ ഈ കൃഷിയിലൊക്കെ?
0: ഉണ്ട്. ഒഴിവു ദിവസങ്ങൾ പഠിക്കാൻ പോകേണ്ട ദിവസങ്ങളിലൊന്നും അല്ല, ഇവിടെ വരുമ്പോൾ എന്നെ സഹായിക്കും, മക്കളും സഹായിക്കും, കൊച്ചുമക്കളും സഹായിക്കും.
1: അപ്പൊ ഈ കൃഷി ചെയ്യാനുള്ള വിത്ത്, തൈ, അതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? പുറത്തുനിന്ന് വാങ്ങുവാണോ?
0: വിലയ്ക്ക് വാങ്ങുന്നുണ്ട്, കൃഷി ഭവനിൽ നിന്ന് കിട്ടുന്നുണ്ട്. കൂടെ കൂടെ നമ്മൾ പോവും, അവിടെയുള്ള വിത്ത് വളം ഒക്കെ തരുന്നുണ്ട്. പിന്നെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്നുണ്ട്. വിത്തും തൈയും കോളിഫ്ലവറും എല്ലാം കൃഷി ഭവനിൽ തന്നതാണ്.
1: അവിടെ കോളിഫ്ലവറും ഉണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു കൃഷി രീതി എങ്ങനെയാണ്, അതൊന്ന് വിശദീകരിച്ച് പറയാവോ?
0: തരുമ്പോൾ ചെറിയ തൈയാണ്. ആ തൈ കൊണ്ടുവന്ന് നമ്മൾ നല്ല കുഴിയൊക്കെ എടുത്ത് വെള്ളമൊക്കെ ഇട്ട് വെള്ളം കൂടുതലും ചാണാമ്പടിയാണ് ഇടുന്നത്. പിന്നെ കൃഷിഭവനിൽ തരുന്നുണ്ട്, അതുമൊക്കെ ഇട്ട് നട്ട് വെള്ളം കോരി കുറേ ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ പൂ പിടിക്കാൻ തുടങ്ങും. ഒരു ആറ് മാസത്തിനകം പൂ പൂർത്തിയാവും. കേടാവാതെ നമ്മൾ സൂക്ഷിക്കണം. ഒഴിക്കുമ്പോൾ നമുക്ക് കണ്ടിച്ചു കൊടുത്ത് പൈസ ആയിട്ട് നമ്മളെ സ്വന്തം ആവശ്യത്തിനെടുക്കാം, നമ്മളെ മക്കൾക്ക് കൊടുക്കാം. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. കുറച്ച് സ്ഥലമേ ഉള്ളൂ, ആ പരിധിക്കകത്ത് നിന്നുകൊണ്ട് എല്ലാം ചെയ്യും.
1: ഇനി വളം, അതായത് വളം, അതായത് ചാണകപ്പൊടിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ചാണകപ്പൊടി അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ വളങ്ങൾ ഉപയോഗിക്കാറുണ്ടോ?
0: ഉണ്ട്. കൃഷിഭവനിൽ നിന്ന് പലയിനം വളങ്ങളും തരുന്നുണ്ട്. വല്ലാത്ത വളങ്ങളല്ലാത്ത കൃഷിഭവനിൽ നിന്ന് വരുന്ന വളങ്ങൾ.
1: രാസവളങ്ങൾ ഉപയോഗിക്കാറില്ല?
0: ഇല്ല.
1: ഏറ്റവും എളുപ്പം കൃഷി ചെയ്യാൻ, മുത്തശ്ശന് ഏറ്റവും എളുപ്പം കൃഷി ചെയ്യാൻ തോന്നിയിട്ടുള്ളത് ഏത് വിളയാണ്?
0: പയറ്, പാവല് അങ്ങനെയൊക്കെ ഉള്ളതാണ്. നട്ട് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ അത് പൊടിച്ചു വരും. പൊടിച്ചു വന്ന പിന്നെ നമ്മളെ പടർത്തി വിടാനുള്ള മാർഗങ്ങളും നോക്കും. നോക്കുമ്പോൾ അത് ഒരു കുറച്ച് ഒരു മാസം ആവുന്നതിന് മുമ്പ് കാച്ചു തുടങ്ങും. അതാണ് ഏറ്റവും പറ്റിയ. അതാണെങ്കിൽ എന്നെ പാവലും പെട്ടെന്ന് ഇവിടെ കിടക്കുന്ന, ശരിക്കും പാവല് കാച്ചു കിടക്കുകയില്ലേ, അത് അത് കണക്ക് ഉള്ളതാണ്.
1: പിന്നെ ഈ കൃഷി ചെയ്യുമ്പോഴത്തേക്കും മൃഗങ്ങളെ കാരണം എന്തെങ്കിലുമൊക്കെ, ഈ വിളകൾക്ക് എന്തെങ്കിലുമൊക്കെ ശല്യം ഉണ്ടാവാറുണ്ടോ?
0: ശല്യം ഉണ്ടാവാറുണ്ട്. മരിച്ചീനിയൊക്കെ നട്ടിരുന്ന പട്ടികൾ ഓടിയ തട്ടികളൊക്കെ ഇല്ലാലാക്കും. പലവട്ടം നമ്മൾ കമ്പും അത് ഇതൊക്കെ വാരിയൊക്കെ ഇട്ട് പട്ടി എറിഞ്ഞോടിക്കുന്നുണ്ട്. വീട്ടിൻ്റെ അവിടെ ആയാലും അങ്ങനെ തന്നെ.
1: അപ്പം മുത്തശ്ശന് ഈ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു സഹായത്തിന് വേണ്ടിയിട്ട് സർക്കാരിന് എന്തെങ്കിലും ആനുകൂല്യങ്ങളോ സഹായങ്ങളോ ഒക്കെ കിട്ടിയിട്ടുണ്ടോ?
0: ഒന്ന് രണ്ട് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. പയറിട്ടപ്പോൾ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അതിനുശേഷം കൃഷിഭവനിൽ നിന്ന് അന്നിരുന്ന കൃഷി ഓഫീസർ എനിക്ക് പൈസ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്.
1: അപ്പൊ മുത്തശ്ശ, മുമ്പ് ചെയ്തോണ്ടിരുന്ന കൃഷി അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്ന കൃഷിയും തമ്മിൽ ഒരു ഉള്ള വ്യത്യാസം ഒന്ന് പറയാവോ?
0: മുമ്പ് ചെയ്യുന്ന കൃഷി ഇപ്പം വ്യത്യാസമൊന്നുമില്ല, ചെയ്യുന്ന ഒരേ രീതി തന്നെ. അന്ന് കുറച്ചുകൂടി നമുക്ക് സ്ഥലം ഉണ്ടായിരുന്നു, കുറച്ച് ചെയ്യാനുള്ള പശു ചാണകം ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ വാരിയിടാം, ഇഷ്ടംപോലെ വിളയും കിട്ടുമായിരുന്നു. ഇപ്പം ചാണകം പൈസ കൊടുത്ത് വാങ്ങി വേണം ഇടാൻ, അതുകൊണ്ട് ഇപ്പോഴങ്ങനെ കിട്ടില്ല. അത്ര ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ അന്ന് പയറും പാവലൊക്കെ കണ്ടമാനം വിളിക്കും. അന്ന് ഒരു മീറ്റർ പയറാണ്, ഒരു പയറെന്ന് പറയുന്ന ഒരു മീറ്റർ എന്ന നീളം കാണും. ഇന്ന് അരമീറ്ററും കാണുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ള വ്യത്യാസങ്ങളുണ്ട്. വള്ളത്തിൻ്റെ വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ തലയുടെ വ്യത്യാസമുണ്ട്. അന്ന് അട്ട സ്ഥലത്തെല്ലാം നമ്മളിപ്പോഴും നടുന്നത്. അങ്ങനെയൊക്കെ ഉള്ള വ്യത്യാസങ്ങളുണ്ട്. മുമ്പ് പയറ് കാണുമ്പോൾ ആ മണ്ണിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. നമ്മൾ എങ്ങനെ ആട്ടാലും നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാകും. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ ഇഷ്ടംപോലെ വളം ചെയ്തെങ്കിൽ കായ ഉണ്ടാകുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോഴും ഇപ്പോഴും കൂടെ നോക്കുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്.
1: അപ്പം മുത്തശ്ശൻ ഇപ്പോഴും ഈ കൃഷി തുടരാൻ തന്നെയാണോ, അതായത് ഭാവിയിലും ഈ കൃഷി തുടരാൻ?

0: എന്നുള്ള നിലപാടിലാണോ, അതോ തനിക്ക് വയ്യ നോക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം നിർത്താൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ?
1: ഇപ്പൊ വയ്യായ്മയൊക്കെ ഉണ്ട് പല എണ്ണത്തിൽ, എന്നാലും നമ്മളെ വക വയ്ക്കില്ല, ആരും ജീവിച്ചു പോണ്ടേ, അപ്പൊ അതിന് വേണ്ടി ഒക്കെ ചെയ്യും. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയാണെങ്കിൽ ഇതാണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കും. ഇതിന്നും അവശനായ ചെയ്യൂല. മാർക്കറ്റിൽ പോയി നമ്മൾ പച്ചക്കറിയൊക്കെ അടിച്ച് തമിഴ്നാട്ടിൽ നിന്ന് വില കുത്തി വെച്ച് തന്നെയാണ് വരുന്നത്. അതാണെങ്കിൽ അല്ല, ഇത് നമ്മൾ സ്വന്തമായിട്ട് നട്ട് പഠിപ്പിക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളെ ആരോഗ്യം നിലനിൽക്കും, നമ്മൾ കൊടുക്കുന്ന വീട്ടുകാർക്കും അതൊരു സന്തോഷമാകും, അത് അവർക്കും അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ സാധനങ്ങൾ വാങ്ങുന്നത് എന്ന്. ആരും മേടിക്കാൻ മടിക്കില്ല. പൈസ ഉള്ളിടത്തോളം കൊച്ചുകുട്ടിയൊക്കെ സ്കൂളിൽ പോകുന്ന നേരത്ത് വിളിക്കു വരുത്താന്ന് എല്ലാത്തിനും വാങ്ങുന്നുണ്ട്. മാർക്കറ്റിലൊന്നും കൊണ്ടുപോകണ്ട, ഇവിടെ വീട്ടിൽ തന്നെ അതൊന്നും കൊടുക്കും.
0: അപ്പൊ മുത്തശ്ശ, ഇപ്പം നമുക്കിപ്പോ അധികം സ്ഥലം ഇല്ലാത്ത ഒരാൾക്കാണ് കൃഷി ചെയ്യാൻ താല്പര്യമെങ്കിൽ അവർക്ക് ഏതായിരിക്കും കൂടുതൽ കൃഷി ചെയ്യാൻ ഉചിതമായിട്ടുള്ള വിള എന്ന് പറയുന്നത്?
1: വെണ്ടയാണ്. വെണ്ട ആകുമ്പോൾ കുറച്ച് സ്ഥലം മതി. ഇത്തിരി സ്ഥലമായാലും ഒരു 10 രൂപ മുട്ടും നടാം, അതിനുള്ള വരുമാനം അത് കിട്ടും. പിന്നെ വഴുതണി, ഈ കോളി വിളകൾ നടുന്നതിന് കുറച്ച് സ്ഥലം മതി. പച്ചമുള്ളു നടാം, പച്ചമുളക് അത് ഇതിൽ ഉൾപ്പെട്ടതാണ്. അതും കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ നടുകയും ചെയ്യാം, അത് നല്ലതൊക്കെ ആക്കിയാണെങ്കിൽ വിറ്റ് പൈസ ആക്കാം. എല്ലാവരും വാങ്ങുന്ന ഒരു സാധനമാണ് പച്ചമുളക്. അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. പയറും ചീരയും കുറച്ച് സ്ഥലമുള്ള നടാം. ഒരു വീട്ടാവശ്യത്തിനുള്ള എല്ലാ സാധനവും അവിടെ ഉണ്ടാകും.
0: പച്ചക്കറിയിൽ ഏത് വിളയാണ് കൂടുതൽ കൃഷി ചെയ്തത്?
1: വെണ്ട തന്നെ. വെണ്ട, വഴുതനി, പാവൽ, പിന്നെ പച്ചമുളക്.
0: അപ്പൊ പാവലിന്റെ കൃഷി രീതി അത് എങ്ങനെയാണ് നടുന്നത്, അത് എങ്ങനെയാണ് നോക്കുന്നത് ഒന്ന് വിശദീകരിച്ച് പറയാവോ?
1: പാവല് എന്റെ അരി ഭാഗമായ പാവലിന്റെ അരി എടുത്ത് നടുക. നട്ട് അത് പൊടിച്ചു വരുമ്പോൾ വള്ളി കണക്കാണ് വരുന്നത്. ആ വള്ളി നമ്മൾ പടർത്തി മുകളിലോട്ട് വിട്ടിട്ട് പിന്നെ വള്ളി കണക്ക് വള്ളി കെട്ടി പടർത്തി വിടണം. അങ്ങനെ ഒത്തിരി സ്ഥലമായാലും കറക്കി കറക്കി വള്ളി കെട്ടി പടർത്തി വിട്ടാൽ കാ ശരിക്ക് പിടിക്കും. അതിനുള്ള വളവും ചാണകപ്പൊടിയും ചാമ്പലും വേണ്ടെന്ന് ചെയ്യുമ്പോൾ ശരിക്കും കായ കിട്ടും.
0: ഇതിൽ മറ്റ് കീടങ്ങളെന്നും അതിൻ്റെ ശല്യമൊക്കെ കുറയ്ക്കാൻ എന്താണ് ചെയ്യുന്നത്?
1: അതിന് കൃഷിഭവനിൽ നിന്ന് ഒരു മരുന്ന് കൊണ്ടുവച്ചിട്ടുണ്ട്. വെള്ളം കിടക്കിയിരിക്കും, അത് ഈ മറ്റ് പുഴുക്കളൊന്നും വരാതിരിക്കാൻ വേണ്ടി വെള്ളത്തിൽ ചേർത്ത് കലക്കിയൊക്കെ നമ്മൾ കുടയും. ബ്രഷ് വെച്ച് കുടഞ്ഞ മറ്റ് പുഴുക്കളൊന്നും ഉണ്ടാവില്ല.
0: പൂക്കളൊക്കെ കൃഷി ചെയ്യുന്നെന്ന് പറഞ്ഞു, അതായത് ജമന്തി ഒക്കെ ആണല്ലേ കൂടുതൽ?
1: അതെ, ജമന്തി പൂക്കൾ, ബന്ദിപ്പൂ എന്നത് ഇപ്പോഴേ അതിൻ്റെ സീസണല്ല. ആ സീസണിൽ ഓണം വരുമ്പോഴാണ്. ഓണത്തിനൊക്കെ നമ്മൾ കൊണ്ട് 1 കിലോയ്ക്ക് 70 രൂപ, 80 രൂപ മുകളിലോട്ട് 100 രൂപ വരെയൊക്കെ ഉണ്ടായിരുന്നു.
0: അപ്പൊ അതും ലാഭമാണ്.
1: അത് ലാഭമാണ്. പാടുമുണ്ട്, പാട്
0: കെട്ടാൻ
1: ബുദ്ധിമുട്ടുണ്ട്. നന്ന അതിന് വളം, അതിൻ്റെതായ വളം ചേർക്കണം, ഇടണം, വെള്ളം കോരണം. വെള്ളം ആവശ്യത്തിന് കിട്ടിയാൽ ലാഭം തന്നെ.
0: അപ്പൊ മുത്തശ്ശന് ഇപ്പം പുതിയനി കൃഷി ചെയ്യാൻ ആഗ്രഹം ഉള്ളടുത്ത് എന്താണ് പറയാനുള്ളത്?
1: കൃഷി ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാര്യം അങ്ങനെ എല്ലാവരും കൃഷി ചെയ്യുമ്പോൾ നല്ല നല്ല സാധനങ്ങൾ അവരവരുടെ വീട്ടിലുണ്ടാക്കി അവർക്ക് കഴിക്കാം. വിഷം കലർത്തിയ സാധനങ്ങൾ മേടിച്ച് കഴിക്കണ്ട. നമ്മൾ നട്ട് നമ്മൾ തന്നെ വളർത്തി നമുക്ക് തന്നെ കഴിക്കാം.
0: അപ്പം അവരെന്തൊക്കെ കാര്യങ്ങളാണ്, അതായത് ആദ്യമായിട്ട് കൃഷി ചെയ്യുമ്പോൾ അവരെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
1: നല്ല വിത്തായിരിക്കണം, നല്ല മണ്ണായിരിക്കണം, നല്ലപോലെ വെള്ളം ഒഴിക്കണം. രാസവളം അല്ലാത്ത വളങ്ങൾ വാങ്ങി ഇട്ട് നല്ലപോലെ കൃഷി ചെയ്താൽ നല്ല ലാഭം ഉണ്ടാവും. നമ്മളെ വീട്ടാവശ്യത്തിന് അത് ഉപയോഗിക്കാൻ സാധ്യമാകും.
0: മുത്തശ്ശൻ നല്ലോണം പാട്ട് പാടുമെന്ന് കേട്ടിട്ടുണ്ട്, ഒരു 4 വരി നമുക്ക് വേണ്ടി ഒന്ന് പാടാവോ?
1: അങ്ങനെ നല്ലപോലെ ഒന്നും പാടത്തില്ല, എന്നാലും ഒരു പാട്ട് ചെറുതായിട്ട് പാടാം.
0: മതി, ധാരാളം.
1: പൊന്നരി വളം വിളിയിൽ കണ്ണരിയുന്നോള് താമരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോ.

റേഡിയോ കൊച്ചി 90 FM-ൽ ശ്രോതാക്കൾ കേട്ടത് എൻ്റെ ഇടം എൻ്റെ കൃഷിയിടം. വർഷങ്ങളായി സമ്മിശ്ര കൃഷി ചെയ്തു വരുന്ന കർഷകനായ വാമദേവൻ മുത്തശ്ശൻ്റെ കൃഷിയിടത്തിലേക്കാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്തത്. നിർവഹണം ആര്യ റാവു. എൻ്റെ ഇടം. എൻ്റെ കൃഷിയിടം.

0: റേഡിയോ കൊച്ചി 90 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കാവ്യലയനത്തിൻ്റെ തോരാമഴയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പെയ്തൊഴിയാതെ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മെ വിട്ടുപിരിഞ്ഞ എന്നാൽ മലയാളിയുടെ മനസ്സിൽ ഇന്നും എന്നും ജീവിക്കുന്ന കവയിത്രി സുഗതകുമാരി, കവി ONV കുറുപ്പ് എന്നിവരുടെ കാവ്യരാഗം എന്ന കവിതാ സമാഹാരത്തിലെ ഏറെ ഹൃദ്യമായ രണ്ട് കവിതകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാവ്യരാഗത്തിലെ ഈ കവിതകളുടെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് സുരേഷ് രാമകൃഷ്ണ, ആലാപനം ജി വേണുഗോപാൽ. സുഗതകുമാരി ടീച്ചർ എഴുതിയ പവിഴമല്ലി, ശ്രീ ONV കുറുപ്പ് എഴുതിയ വാടക വീട്ടിലെ വനജ്യോത്സന, ഇവർ എഴുതിയ ഈ രണ്ട് കവിതകളിലേക്കും ശ്രോതാക്കളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അവരുടെ അനശ്വര ശബ്ദം തന്നെയാണ്.
1: കവിതയെയും സംഗീതത്തെയും സ്നേഹിക്കുന്നവരെ, ചിലപ്പോൾ കവിത അഗ്നിയാണ്, ചിലപ്പോൾ ഇളങ്കാറ്റാണ്. ഒരു ജലതരംഗ കമ്പനം പോലെ തരളമാകുവാനും ഇടിനാദം പോലെ ഗംഭീരമാകുവാനും കവിതയ്ക്ക് കഴിയും. വൈവിധ്യമാർന്ന ഈ നാദങ്ങളെല്ലാം മനുഷ്യഹൃദയത്തിനുള്ളിൽ ഉറങ്ങുകയാണ്. ഒരു പ്രേമ ചുംബന സ്മൃതി പോലെ, ഒരു വിഷാദമന്ദസ്മിതം പോലെ, ഒരു പേലവ നിമിഷത്തിൽ ജനിച്ച കവിതയാണിത്. പവിഴമല്ലിപ്പൂവിൻ്റെ മണം പുരണ്ട ഒരു രാത്രിയിൽ.

ഇത്തിരിപ്പോന്ന ഒരു മുത്തിനെ വിളയിക്കാൻ ഒത്തിരി ജലം വേണം. ഒരു ജലാശയം ഒരു കടൽ തന്നെ ചിലപ്പോൾ. അതുപോലെ ഒരു കൊച്ചു ഗീതകമോ ഒരു കൊച്ചു ഭാവഗീതമോ എഴുതുന്നതിനും ഒട്ടേറെ അനുഭവങ്ങൾ വേണം. അങ്ങനെ കുറേയേറെ അനുഭവങ്ങളിൽ നിന്ന് ഊറിക്കൂടിയ ഒരു ചെറിയ ഭാവഗീതമാണ് വാടക വീട്ടിലെ വനജ്യോത്സന. വനജ്യോത്സനയുടെ വാച്യാർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അത് കാട്ടിലെ ചന്ദ്രികയെന്നാണ്. കാട്ടിൽ നിലാവുദിക്കുമ്പോൾ ഒട്ടേറെ ഇലകളുടെ മീതെ അതിങ്ങനെ വെട്ടിത്തിളങ്ങി അവിടെ മുഴുവനും തന്നെ ഒരു പ്രത്യേകമായ ഭംഗി തോന്നും. അങ്ങനെ ചറുപറൊന്നിനെ പൂത്തു നിൽക്കുന്ന മുല്ലവെ കണ്ടാലും ആ വനജ്യോത്സനയെ ഓർമ്മപ്പെടുത്തും. അതുകൊണ്ടാണ് കാളിദാസൻ ശകുന്തളത്തിൽ ശകുന്തള അരുമയായി നട്ടുവളർത്തുന്ന മുല്ലവള്ളിക്ക് വനജ്യോത്സന എന്ന് പേരിട്ടത്. ആ വനജ്യോത്സനയെ വേർപെടുമ്പോൾ ആ മുല്ലവള്ളി പൂക്കളക്കൊണ്ട് കണ്ണീർ പൊഴിച്ചു എന്നും കാളിദാസൻ ഭാവന ചെയ്യുന്നു. അതിൽ അതിശയോക്തി ഉണ്ടായിരുന്നാൽ പോലും അത് ഒരു സത്യം തുറന്നു കാട്ടുന്നു, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം. അതുപോലെ തന്നെ ഒരു ബന്ധം ഇന്നുമുണ്ട്, നമുക്കുമുണ്ട്. ഈ നഗരത്തിൽ ഓരോരോ വാടക വീട്ടിലും ഞാൻ ചിലതൊക്കെ നട്ടുവളർത്തിയിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു ഒരു മുല്ല. മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് ഒരു കഷണം മുറിച്ചോ അല്ലെങ്കിൽ ഒരു തയ്യോ കൊണ്ടുചെന്ന് പിരിച്ചു നടന്ന പതിവുണ്ടായിരുന്നു. അവസാനമായി വേർപിരിഞ്ഞ വാടക വീട്ടിൽ നിന്നും അവിടെ നട്ടുവളർത്തി ധാരാളം പൂക്കളോടുകൂടി നിൽക്കുന്ന ആ വനജ്യോത്സനയോട് വിട പറഞ്ഞ് പിരിഞ്ഞപ്പോൾ ഉണ്ടായ മധുരമായ ചില നൊമ്പരങ്ങളാണ് പിന്നീട് വാടക വീട്ടിലെ വനജ്യോത്സനയായി തീർന്നത്. അതിലൊരു സംസ്കാരമുണ്ട്, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള വളരെ മനോഹരമായ ഒരു ബന്ധത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് തേഞ്ഞുമാഞ്ഞു പോയാലും മനസ്സിൽ അത് ഓർമ്മകളായി നിത്യമായ ഒരനുഭൂതിയായി അയവിറക്കും തോറും ആഴമേറുന്ന ഒരനുഭൂതിയായി അവശേഷിക്കുന്നു. ഇനി കേൾക്കുക ഈ വനജ്യോത്സനയോട് വിട പറയുന്ന കവിത.

റേഡിയോ കൊച്ചി 90 FM പെയ്തൊഴിയാതെ കാവ്യലയനത്തിൻ്റെ തോരാമഴയത്ത് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.

0: ഡോക്ടർ വിനോദ് പൗലോസ്, റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട്.
1: ഓരോ പൗരനും നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന പൗരബോധത്തോടെ ആഴ്ചയിൽ ഒരിക്കല് കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനായിട്ട് ഞായറാഴ്ച എല്ലാ വീട്ടുകാരും അവരുടെ വീട്ടിലും വീടിന്റെ പരിസരത്തും കൊതുക് വളരുന്ന ഉറവിടങ്ങൾ ഇല്ല എന്ന് അരമണിക്കൂറെങ്കിലും ഉറപ്പാക്കണം. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളും മറ്റ് പൊതുസ്ഥാപനങ്ങൾ, ചന്തകള്, പൊതുയിടങ്ങളിലും കൊതുക് വളരുന്നില്ല എന്നുള്ള ഡ്രൈ ഡേ പ്രവർത്തനം നടത്തണം. വെള്ളിയാഴ്ച ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതേ പ്രവർത്തനം. നിസ്സാരമായ ഒരു അരമണിക്കൂർ ആഴ്ചയിൽ ഒരിക്കലുള്ള ഈ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് ശക്തിപ്പാക്കുകയാണെങ്കിൽ നമുക്ക് ഡെങ്കിപ്പനിയെ നിസ്സാരമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കും. പല ആളുകൾക്കും അസുഖം വരാതിരിക്കാനും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാതിരിക്കാനും മരണം ഉണ്ടാവാതിരിക്കാനും നമുക്ക് സാധിക്കും.
0: രോഗങ്ങളെ അകറ്റാം, ആരോഗ്യം നിലനിർത്താം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.